നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇത് ആകാശവാണി അനന്തപുരി FM 101.9. ഇന്ന് ശകവർഷം 1948, ആഷാഢം 28, കൊല്ലവർഷം 1201, കർക്കിടകം 3, 2026 ജൂലൈ 19, ഞായറാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 39 സെക്കൻഡും.

0: ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ് അവതരിപ്പിക്കുന്നു.
1: നിങ്ങൾക്ക് വേണ്ടാത്തത് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് ദാനമല്ല എന്ന ചൊല്ല് പ്രസിദ്ധമാണ്. പക്ഷേ അതിൽ അന്തർഭവിച്ചിരിക്കുന്ന ആശയം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവരും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരും പരിമിതമാണെന്ന് പറയാതെ വയ്യ. ദാനത്തിന് നിഖണ്ടുവിൽ കൊടുത്തിട്ടുള്ള അർത്ഥം കൊടുക്കൽ എന്നാണ്. അപ്പോൾ പ്രതിഫലം വാങ്ങാതെ ആർക്കെന്തു കൊടുത്താലും അത് ദാനമാകുമെന്ന് അവർക്ക് വാദിക്കുകയും

0: അഭ്യർത്ഥന യാഥാർത്ഥ്യമോ വ്യാജമോ എന്നൊന്നും അന്വേഷിക്കാതെ തന്നെ അതിനെ നിരസിക്കുന്നവർ. യഥാർത്ഥമാണെന്നറിഞ്ഞാലും അതിനോടവർ ആഭിമുഖ്യം പ്രദർശിപ്പിച്ചു എന്ന് വരില്ല. സ്നേഹവും ദയവും സഹതാപവും ഒന്നും അവരുടെ മനസ്സിന്റെ ഭാഗമല്ല എന്നർത്ഥം. അഭ്യർത്ഥന യഥാർത്ഥമാണെന്നറിയുകയും അതിന്റെ ഫലമായി സ്നേഹമോ സഹതാപമോ മനസ്സിൽ ഉദിക്കുകയും ചെയ്യുന്നവർ തന്നെ പലതരക്കാരായിരിക്കും. ക്ലേശവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരല്ലേ എന്തെങ്കിലും കൊടുത്തേക്കാം എന്ന് വിചാരിക്കുന്നവരിൽ തന്നെ നല്ലൊരു ശതമാനവും തങ്ങൾക്ക് ആവശ്യമില്ലാത്തതോ പ്രയോജനമില്ലാത്തതോ ആയതെന്തെങ്കിലും കൊടുക്കാം എന്ന് വിചാരിക്കുന്നവരാണ്. ഭൂമിയാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഫലഭൂയിഷ്ഠമായതോ ആദായമുള്ളതോ ആയിരിക്കുകയില്ല. പാറയോ ചെങ്കല്ലോ നിറഞ്ഞ തരിശുഭൂമിയോ ദുഷ്പ്രാപ്യമായ വിദൂരസ്ഥലത്ത് എവിടെയെങ്കിലും സ്ഥിതി ചെയ്യുന്ന ഭൂമിയോ ആവും അത്. ഉടുവസ്ത്രമാണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ തുണിയും തയ്യലും തരം താണതായിരിക്കും. അതണിഞ്ഞുകൊണ്ട് ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പ്രയാസമായിരിക്കും. അന്നമാണ് കൊടുക്കുന്നതെങ്കിൽ അത് സ്വാദില്ലാത്തതോ ശരിക്ക് വേവാത്തതോ വളിച്ചതോ ആവും. തങ്ങൾക്കിഷ്ടമുള്ളതോ പ്രയോജനമുള്ളതോ ആയ എന്തെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കാൻ സ്നേഹവും സഹതാപവും തോന്നുന്നവർ പോലും സാധാരണഗതിയിൽ സന്നദ്ധരാവുകയില്ല. ഇതാണ് മനോഭാവമെങ്കിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യക്കാർക്ക് എന്തെങ്കിലും നൽകുന്നതിനെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയല്ലെന്നാണ് പറഞ്ഞുവച്ചത്. കൊടുക്കൽ സ്നേഹസഹതാപങ്ങളാൽ പ്രേരിതനായി വിവേചനങ്ങളൊന്നും കാണിക്കാതെ ആത്മാർത്ഥമായി ചെയ്യുന്ന മഹത്തായൊരു കർമ്മമാകുമ്പോഴാണ് അത് ദാനം എന്ന പേരിന് അർഹമായി ഭവിക്കുന്നത്. നമുക്കിതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ, ഇതെടുത്ത് കൊടുത്തേക്കാം എന്ന് കണ്ണിറുക്കി പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒന്ന് എടുത്തു കൊടുക്കുമ്പോൾ അത് ആവശ്യക്കാരന് പ്രയോജനപ്രദമായി തോന്നിയാൽ തന്നെയും മഹത്തായ ഒരു കർമ്മമാകുന്നില്ല. നേരെ മറിച്ച് അത്യന്തം പ്രയോജനകരമെന്ന് തോന്നുന്ന ഒരു വസ്തു അന്യന് നൽകാനുള്ള വിശാല മനസ്കതയും ദയാദാക്ഷിണ്യങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കൊടുക്കൽ ദാനം എന്ന മഹത്തായ പേരിൽ അറിയപ്പെടും. സ്വധനം അന്യന് കൊടുക്കുക, അന്യന്റെ ധനസമ്പാദനത്തിൽ സന്തോഷം തോന്നുക, അപൂർവ വസ്തുക്കൾ അന്യന് കൊടുക്കുക എന്നിവയെല്ലാം ദാനത്തിൽ ഉൾപ്പെടുന്നുവെന്ന് നിഘണ്ടുകാരൻ പറയുന്നു. എന്നാൽ കൊടുക്കുന്നയാളിന്റെ മാനസികാവസ്ഥയാണ് കൊടുക്കലിന്റെ മഹത്വത്തെ അളക്കാനുള്ള മാനദണ്ഡമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആളിന്റെ മനസ്സിൽ നിന്ന് അത് വായിച്ചെടുക്കാൻ പ്രയാസമാണെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് അത് ഏറെക്കുറെ നിർണയിക്കാൻ സാധിക്കും. പൂർണ്ണ മനസ്കനായാണ്, യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെയാണ് കൊടുക്കുന്നതെന്നുകൂടി അറിഞ്ഞു കഴിയുമ്പോൾ ആ കർമ്മത്തിന്റെ വിശുദ്ധിയും മഹത്വവും തിരിച്ചറിയാനും അതിന് ദാനമെന്ന് പേരിടാനും കഴിയുന്നു. സൂക്ഷ്മമായ അർത്ഥമറിയാതെയാണ് നാം പലപ്പോഴും പദങ്ങൾ പ്രയോഗിക്കുന്നത്. അത്തരം പ്രയോഗങ്ങൾ വ്യാപകമാവുകയും മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും ചെയ്തു കഴിയുമ്പോൾ അത് ശരിയാണ്, അതാണ് ശരി എന്നീ മട്ടിലുള്ള തോന്നലുകൾ നമ്മിൽ സുദൃഢമാകുന്നു. കൊടുക്കുന്നത് എന്തായാലും ഏത് മനോഭാവത്തോടെ ആയാലും അത് ദാനമാണെന്ന തോന്നൽ നമ്മിൽ വേരുറച്ചത് ഈ സാഹചര്യത്തിലാണ്.
1: സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ്.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 25 വരെ നീളുന്ന യാത്രയിൽ മൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷിയോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. ലഹരി മാഫിയയുടെ വേരറുക്കുന്നതുവരെ ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിൻ തുടരുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ കൊയിലാണ്ടി നിയോജക മണ്ഡലം ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വ്യത്യസ്ത കോട്ടകൾ വേണമെന്ന നിബന്ധന തെറ്റിച്ചാണ് നിലവിലെ വഖഫ് ബോർഡിനെ പ്രഖ്യാപിച്ചതെന്ന്

മന്ത്രി എൻ ഷംസുദ്ദീൻ. ബോർഡിനെ റെഗുലറൈസ് ചെയ്യാൻ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കാമെന്നാണ് പറഞ്ഞതെന്നും കേസിൽ തീരുമാനം വരുന്നതുവരെ ഗവൺമെന്റ് ഉടനെ ഒരു പുനഃസംഘടന നടത്തേണ്ട എന്നാണ് കരുതിയതെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കെഎസ്ആർടിസിയുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ വിവിധ പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെന്റിന് ശുപാർശ സമർപ്പിക്കുന്നതിന് രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ആദ്യ മേഖലാ യോഗം എറണാകുളത്ത് ചേർന്നു. പാലക്കാട്, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ സ്വകാര്യ ബസ് ഉടമകളുടെ വിവിധ അസോസിയേഷൻ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 9,653 വീടുകൾ സന്ദർശിച്ച് പ്രതിരോധ നടപടികൾ ഉറപ്പാക്കി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ട് ഫ്രാൻസിനെ തകർത്തു. 4-6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിന്റെ ജയം. പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് ഇപ്പോൾ കേൾക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ബാലാമണിയമ്മ എഴുതിയ കവിത, മഴവിന്റെ കഥ, ആലാപനം വസുധ വാസുദേവ്. അധ്യാത്മരാമായണ പാരായണം മൂന്നാം ദിവസമാണെന്ന് ഡോക്ടർ ബി അരുന്ധതി പാരായണം ചെയ്തത് ഇന്ന് കേൾക്കാം. തുടർന്ന് ഉദയഗീതം, എൻ വി മാത്യു, ഷാജികുമാർ എന്നിവർ പാടിയത്. ഒപ്പം പ്രഭാതഭേരിയും. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരുന്നു. ഇതിൽ ഇന്നത്തെ ചോദ്യം, ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നതിന് ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായരാണ്. കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും എന്നീ പരിപാടികളും. എട്ട് ബാലരമപുരം സുബയാ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, ഇതിന്റെ 83 ഭാഗം കേൾക്കാം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം ക്ഷമിക്കണം ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനുപഹാരം. ഇന്നത്തെ ഗാനുപഹാരത്തിൽ 1961 മുതൽ 70 വരെ കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ്. 10:02 ഓർമ്മച്ചെപ്പ്, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, 10:31 ഓർമ്മച്ചെപ്പ് തുടരുന്നു. 11:02 ബാലലോകം കേൾക്കാം. ഇന്നത്തെ ബാലലോകത്തിൽ തിരുവനന്തപുരം കുന്നുംപുറം ചിന്മയ വിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളാണ്. 11:30 പഞ്ചാരമിഠായി, കുട്ടികൾക്കായുള്ള ചലച്ചിത്ര ഗാനങ്ങൾ. 12:02 ഗാനമാലിക. പ്രകാശധാരയിൽ മുണ്ടിനേര്, ഡോക്ടർ സിനിയ ടി നൂജും സംസാരിക്കുന്നത് കേൾക്കാം. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട, 2:02 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 ഒരു സ്പോൺസേർഡ് പരിപാടിയാണ് ലംഹെ, 3:00 തിരയിപ്പൂക്കൾ, 3:45 മറ്റൊരു സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 4:00 ഗാനവിസ്മയം, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം മൂന്നാം ദിവസം ഡോക്ടർ ബി അരുന്ധതി പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും പരിപാടിയിൽ ഇന്ന് 400+ ഇനവുമായി വാഴ കർഷകൻ ഉണ്ണികൃഷ്ണൻ എമ്മുമായി അഭിമുഖം കേൾക്കാം. രാത്രി 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സൺഡേ സെലക്ഷൻസ്. 9:30 സംഗീത സുധയിൽ എ അനന്തപത്മനാഭൻ അവതരിപ്പിച്ച സംഗീത കച്ചേരിയാണ്. 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം, പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ് അവതരിപ്പിച്ചത്. 11:05 മുതൽ വി ബി റിലേ.

കാലാവസ്ഥ റിപ്പോർട്ട്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4°C, കുറഞ്ഞ താപനില 24.2°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31°C, കുറഞ്ഞ താപനില 25°C, പെയ്ത മഴ 0.5 mm.

ശ്രോതാക്കളെ, വാർത്തകളും വിശേഷങ്ങളും പാട്ടും സല്ലാപവും സന്ദേശങ്ങളും അറിയിപ്പും ഒക്കെയായി ഇത് നമ്മുടെ നമസ്തേ അനന്തപുരി.

0: നമസ്തേ അനന്തപുരിയിൽ ഇന്നാദ്യം ഉഷ മലരി.
1: ഉഷമലരി.
2: ഇന്ന് ഉഷമലരിയിൽ ബാലാമണിയമ്മയുടെ മഴുവിന്റെ കഥ എന്ന കവിത. ആലാപനം വസുധ വാസുദേവൻ.

0: ഉഷ മലരിയിൽ നിങ്ങൾ കേട്ടത് ബാലാമണിയമ്മയുടെ മഴുവിന്റെ കഥ എന്ന കവിത. ആലപിച്ചത് വസുധ വാസുദേവൻ.
1: രാമായണ പാരായണം മൂന്നാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: വിശ്വാമിത്രന്റെ യാഗരക്ഷ, താടകാവധം തുടങ്ങിയ കഥാഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത്

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ഉദയഗീതം കേൾക്കാം. ഇന്നത്തെ ഉദയഗീതത്തിൽ NV മാത്യു, ഷാജികുമാർ എന്നിവർ പാടിയ ഗീതമാണ് സംജാതമാകട്ടെ എന്നാരംഭിക്കുന്ന ഗാനം.

0: 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്
1: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാത ഭേരി.

ആദ്യം പത്രവൃത്താന്തം. ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മലയാളത്തിന് 4 പുരസ്കാരം. മമ്മൂട്ടി മികച്ച നടൻ, വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക, ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചലച്ചിത്രം. രാജ്യത്തെ ആദ്യ സ്വകാര്യ നിർമ്മിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിജയകരമായി ഭ്രമണപഥത്തിൽ ചരിത്രമെഴുതി. ഐഎസ്ആർഒയുടെ വാണിജ്യ വിഭാഗമായ ഇൻസ്പേസിന്റെ സഹകരണത്തോടെയുള്ള ദൌത്യത്തിന് മിഷൻ ആഗമൻ എന്നാണ് പേര്. അഹമ്മദാബാദിലെ റാമോൽ മേഖലയിലെ അനധികൃത പടക്കശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 9 പേർ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്നലെ വൈകുന്നേരം 3:30 ആയിരുന്നു സ്ഫോടനം. ചോദ്യക്കടലാസ് മാറി നൽകിയതിനെ തുടർന്ന് 4 തസ്തികകൾക്കുള്ള 10-ാം തരം പൊതു പ്രാഥമിക പരീക്ഷ PSC റദ്ദാക്കി. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നടത്താനിരുന്ന 1.69 ലക്ഷം പേർക്കുള്ള പരീക്ഷയാണ് റദ്ദാക്കിയത്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ഏതൊക്കെ ഫീഡറിൽ എത്ര മണിക്കാണ് വൈദ്യുതി വിച്ഛേദിക്കുന്നത് എന്ന് ഉപഭോക്താക്കളെ തലേന്ന് തന്നെ അറിയിക്കണമെന്ന് KCBയോട് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് അർജന്റീന സ്പെയിനിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 12:30 മുതലാണ് മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് 3-ാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മുതലാണ് മത്സരം.

0: വാർത്താവലോകനം
1: വാർത്താവലോകനം തയ്യാറാക്കിയത് വി ആർ പ്രതാപ്, സ്പെഷ്യൽ കറസ്പോണ്ടന്റ് മലയാള മനോരമ.
2: കുവൈറ്റിൽ കനത്ത വ്യോമാക്രമണവുമായി ഇറാൻ. കുവൈറ്റിലെ കടൽ ജല ശുദ്ധീകരണ പ്ലാന്റുകൾ ആക്രമിക്കപ്പെട്ടു. പിന്നാലെ കുവൈറ്റ് വ്യോമപാത അടച്ചു. പശ്ചിമേഷ്യയിൽ ഇറാൻ യുഎസ് സംഘർഷം വീണ്ടും കനക്കുകയാണ്. ഇരു രാജ്യങ്ങളും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നു. യുഎസ് ആക്രമണങ്ങൾ തുടർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാനും വ്യക്തമാക്കി. ഇറാനെതിരെ തുടർച്ചയായ ഏഴാം ദിവസവും ആക്രമണം നടത്തിയതായി യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. യുഎസ് ഇറാൻ സംഘർഷത്തിൽ ജനവാസ മേഖലകളെ ലക്ഷ്യം വച്ചുള്ള ആക്രമണങ്ങളെ യുഎസ് സെക്രട്ടറി ജനറൽ അപലപിച്ചു. ഇത്തരം നടപടികൾ അസ്വീകാര്യമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലിന്റെ വക്താവ് വിശേഷിപ്പിച്ചു. സംഗീത വിസ്മയമായ ഗായിക എസ് ജാനകി അന്തരിച്ചു. മൈസൂരുവിലെ വസതിയിൽ ഈ മാസം 11 ആയിരുന്നു അന്ത്യം. 88 വയസ്സായിരുന്നു. 20 ഭാഷകളിൽ 20,000-ലേറെ പാട്ടുകളുമായി ഹൃദയങ്ങൾ കീഴടക്കിയ വാനമ്പാടി 2017 ഒക്ടോബറിൽ 79 വയസ്സിലാണ് പൊതുവേദിയിൽ നിന്ന് വിരമിച്ചത്. തൊട്ട് തലേവർഷം പുറത്തിറങ്ങിയ 10 കൽപ്പനകളിലെ അമ്മപ്പൂവിന് എന്ന താരാട്ടാണ് അവസാനമായി മലയാള സിനിമയ്ക്ക് വേണ്ടി പാടിയ ഗാനം. ആന്ധ്ര ഗുണ്ടൂരിലെ ആയുർവേദ ഡോക്ടർ ശിസ്തല രാമമൂർത്തിയുടെയും സത്യവതിയുടെയും മകളായി 1938 ഏപ്രിൽ 23 ജാനകിയുടെ ജനനം. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരങ്ങൾ 4 തവണയും കേരള സർക്കാരിന്റെ ബഹുമതി 11 തവണയും സ്വന്തമാക്കി. മറ്റു സംസ്ഥാനങ്ങളുടെ പുരസ്കാരങ്ങൾ 22 എണ്ണമാണ്. ഇതിനിടെ ഗാനരചയിതാവായും സംഗീത സംവിധായികയായും തിളങ്ങി. 2013 പത്മഭൂഷൺ പുരസ്കാരം ജാനകി നിരസിച്ചു. ഏകമകനും നർത്തകനുമായ

മുരളി കൃഷ്ണ ഹൃദയാഘാതത്തെ തുടർന്ന് 65 വയസ്സിൽ മരിച്ചത് ജാനകിക്ക് കടുത്ത ആഘാതമായിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷമുണ്ടാക്കിയ ആഘാതത്തെ തുടർന്ന് ജൂണിൽ രാജ്യമാകെയുള്ള വിലക്കയറ്റ തോത് 4.38% ഉയർന്നു. മേയിൽ ഇത് 3.48% ഭക്ഷ്യവസ്തുക്കളുടെ വില വർധനയടക്കമുള്ളവയാണ് കണക്കിൽ പ്രതിഫലിച്ചത്. 2024 ഡിസംബറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്. വിലക്കയറ്റം സംബന്ധിച്ച് റിസർവ് ബാങ്കിന്റെ സഹന പരിധിയായ 4% കടക്കുന്നത് ഇക്കൊല്ലം ആദ്യമായാണ്. വിലക്കയറ്റ തോത് 4% താഴെ നിർത്തുകയാണ് RBIയുടെ ലക്ഷ്യം. സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം 10-ാമതാണ്. മേയിൽ 4.3% വിലക്കയറ്റ തോത് ജൂണിൽ 4.34%. സ്വർണം, വെള്ളി, ഡയമണ്ട്, പ്ലാറ്റിനം ആഭരണങ്ങൾ, ഇഞ്ചി, തക്കാളി, ഉണക്കമുന്തിരി തുടങ്ങിയവയുടെ വിലയാണ് കാര്യമായ വർധന കഴിഞ്ഞ മാസം രേഖപ്പെടുത്തിയത്. ബഹിരാകാശത്തേക്ക് ആദ്യ മലയാളി സഞ്ചാരി അനിൽ മേനോനുമായി കുതിച്ചുയർന്ന് സോയൂസ് റോക്കറ്റ്. നാസ സഞ്ചാരിയായ US സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽ മേനോൻ, റഷ്യൻ സഞ്ചാരികളായ പ്യോത്തർ ഡുബ്രോവ്, അന്ന കിക്കിന എന്നിവരെ വഹിച്ചുകൊണ്ടുള്ള പ്രോഗ്രസ് പേടകവുമായി 14 രാത്രി 8:17 ആണ് റോക്കറ്റ് വിക്ഷേപിച്ചത്. ഭൂമിയെ 2 തവണ വലം വച്ച ശേഷം പേടകം ഉയരങ്ങൾ താണ്ടി. 3 മണിക്കൂറോളം നീണ്ട യാത്രയ്ക്കു ശേഷം 11:30 പേടകം നിലയത്തിലെ റഷ്യൻ മോഡ്യൂളായ പ്രീച്ചലിന്റെ കവാടവുമായി ഡോക്ക് ചെയ്തു. രാജ്യാന്തര ബഹിരാകാശ നിലയം അനിലിന് സ്വാഗതമോദി. ഇനി 8 മാസം ഇതാണ് അനിലിന്റെ വീട്. ഇവിടെ അദ്ദേഹം പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തും. ഒപ്പം ഫ്ലൈറ്റ് എഞ്ചിനീയർ എന്ന നിലയിലും പ്രവർത്തിക്കും. ഒരേ സമയം ഡോക്ടറും എഞ്ചിനീയറുമായ അനിലിന്റെ കണ്ടെത്തലുകൾ മുതൽക്കൂട്ടാകുമെന്നാണ് നാസയുടെ പ്രതീക്ഷ. വിയറ്റ്നാം സന്ദർശനത്തിന് എത്തിയവരുടെ ബോട്ട് കടലിൽ മുങ്ങി മലയാളി ദമ്പതിമാർ ഉൾപ്പെടെ 15 ഇന്ത്യക്കാർ മരിച്ചു. 10 തമിഴ്നാട്ടുകാരും 3 ആന്ധ്രാപ്രദേശുകാരുമാണ് മരിച്ച മറ്റുള്ളവർ. 32 ഇന്ത്യക്കാരും 4 ജീവനക്കാരുമായി പോയ സ്പീഡ് ബോട്ട് ഫുക്കോക് ദ്വീപിന് സമീപമാണ് മുങ്ങിയത്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരളം, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള ബിസിനസ്സുകാർക്കായി മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് നിർമ്മാണ കമ്പനി ഏർപ്പെടുത്തിയ യാത്രയാണ് അപകടത്തിൽ കലാശിച്ചത്. കൊല്ലം കൊട്ടാരക്കര സ്വദേശി AC തോമസ്, ഭാര്യ ലൌനി തോമസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. ഇവരുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നടപ്പാക്കിയതുമൂലം സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ പ്രതിസന്ധിയും അനുബന്ധ പ്രശ്നങ്ങളും പഠിക്കാൻ ഗതാഗത വകുപ്പ് 5-അംഗ സമിതിയെ നിയോഗിച്ചു. മുൻ DGP കെ പത്മകുമാർ അധ്യക്ഷനായ സമിതി 45 ദിവസങ്ങൾക്കകം പഠനം പൂർത്തിയാക്കി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് മന്ത്രി CP ജോൺ ബസ്സുടമകളുമായി നടത്തിയ ചർച്ചയ്ക്കുശേഷം പറഞ്ഞു. സ്വകാര്യ ബസ്സുകൾക്ക് ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കാൻ, കുറിയർ പാഴ്സൽ സർവീസുകൾ ബസ്സിനുള്ളിലും പുറത്തും പരസ്യങ്ങൾ അനുവദിക്കുന്നത് എന്നിവ കേന്ദ്ര ചട്ടങ്ങൾക്ക് വിധേയമായി അനുവദിക്കും. സമഗ്രമായ പുതിയ ഗതാഗത നയം തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. റോഡ് നികുതി കുറച്ചതിന് പുറമെ ഓരോ മാസവും നികുതി അടയ്ക്കാനുള്ള സൌകര്യം നൽകും. നാട്ടുകാരിയായ കരോലിൻ മുഹോവയ്ക്ക് ചെക്ക് പറഞ്ഞ് ലിൻഡ നൊസ്കോവ വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ജേതാവായി. ചെക്ക് റിപ്പബ്ലിക് താരങ്ങളായ ഇരുവരുടെയും ആദ്യ ഗ്രാൻഡ്സ്ലാം ഫൈനൽ പോരാട്ടത്തിൽ 2-6, 7-5, 3-6 നൊസ്കോവയുടെ ജയം. ടൂർണമെന്റ് ചരിത്രത്തിൽ ആദ്യമായാണ് ചെക്ക് റിപ്പബ്ലിക്കൻ താരങ്ങൾ ഫൈനലിൽ നേർക്കുനേർ വരുന്നത്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നർ നിലനിർത്തി. ഫൈനലിൽ 4 സെറ്റ് നീണ്ട ആവേശ പോരാട്ടത്തിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ 6-7, 7-6, 6-3, 6-4 പരാജയപ്പെടുത്തി. തുടർച്ചയായ 2-ാം വർഷമാണ് സിന്നർ വിംബിൾഡൺ കിരീടത്തിൽ മുത്തമിടുന്നത്. ഈ വിജയത്തോടെ സിന്നറുടെ കരിയറിലെ ആകെ ഗ്രാൻഡ്സ്ലാം കിരീടങ്ങളുടെ എണ്ണം 5. കാലവർഷം ദുർബലമായതിന് പിന്നാലെ ചൂടും വൈദ്യുതി ഉപയോഗവും റെക്കോർഡുകൾ ഭേദിച്ച് ഉയർന്നതോടെ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന രാത്രികാല പവർകട്ട് അടിയന്തരമായി പിൻവലിക്കാൻ കഴിയില്ലെന്ന് KSEB വ്യക്തമാക്കി. വൈദ്യുതി ആവശ്യകതയേറുന്ന സമയങ്ങളിൽ സംസ്ഥാനത്ത് നിലവിൽ
500 മെഗാവാട്ടിന്റെ ദൌർലഭ്യമാണ്.

0: നേരിടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ രാത്രി 7 മണി മുതൽ പുലർച്ചെ 2 മണിവരെ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം തുടരേണ്ടി വരുമെന്ന് KSEB ചെയർമാൻ MG രാജമാണിക്യം അറിയിച്ചു. അതേസമയം ലോകകപ്പ് ഫുട്ബോളിന്റെ കലാശക്കൊട്ടിന് വൈദ്യുതി മുടങ്ങില്ലെന്ന ഉറപ്പ് KSEB നൽകിയിട്ടുണ്ട്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലഭിച്ചത് 20 പരാതികൾ. ഇവയുടെ വിശദ അന്വേഷണത്തിനായി രേഖകൾ ആവശ്യപ്പെട്ട് PSC കത്ത് നൽകി. ആസൂത്രണ ബോർഡ് ചീഫ് അടക്കമുള്ള പരീക്ഷകളുടെ ഉത്തരക്കടലാസ്, ഉത്തരസൂചിക, പരീക്ഷയിലും അഭിമുഖത്തിലും പങ്കെടുത്തവരുടെ പട്ടിക എന്നിവയാണ് ക്രൈംബ്രാഞ്ച് IG അജിത ബേഗത്തിന്റെ നേതൃത്വത്തിലുള്ള SIT ആവശ്യപ്പെട്ടത്. എഴുത്തു പരീക്ഷയിലെയും അഭിമുഖത്തിലെയും മാർക്കിൽ അസ്വാഭാവികതയുണ്ടെന്ന് വ്യക്തമായാൽ PSC അധികൃതരിൽ നിന്ന് മൊഴിയെടുക്കും. ഉദ്യോഗാർത്ഥികളുടെ മൊഴിയും PSC രേഖകളും പരിശോധിച്ച ശേഷം ക്രമക്കേട് ബോധ്യപ്പെട്ടാൽ കേസ് രജിസ്റ്റർ ചെയ്യും. ഇന്ത്യയുമായുള്ള 4 20-20 മത്സരങ്ങളിലും ഇംഗ്ലണ്ടിന് ജയം. കഴിഞ്ഞ 11 നടന്ന അവസാന മത്സരത്തിൽ 56 റൺസിനാണ് ആതിഥേയരായ ഇംഗ്ലണ്ട് ഇന്ത്യയെ വീഴ്ത്തിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ ഇനി അർജന്റീനയും സ്പെയിനും തമ്മിലെ പോരാട്ടം. ആദ്യ സെമിഫൈനലിൽ ഫ്രാൻസിനെ 2-0 തോൽപ്പിച്ച് സ്പെയിൻ ഫൈനലിൽ കടന്നു. മിക്കൽ ഒയാർസബാൽ, പെഡ്രോ പോറോ എന്നിവരാണ് സ്പെയിനിനായി ഗോളുകൾ നേടിയത്. ലോകകപ്പിൽ ഇതുവരെ ഒരു കളി പോലും തോൽക്കാതെ ആക്രമണ ഫുട്ബോൾ കളിച്ച ഫ്രാൻസ് സ്പെയിനിന് മുന്നിൽ അടിതെറ്റി വീഴുകയായിരുന്നു. രണ്ടാം സെമിയിൽ ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം 2 ഗോൾ തിരിച്ചടിച്ച് ഇംഗ്ലണ്ടിനെ വീഴ്ത്തിയ അർജന്റീന തുടർച്ചയായി 2-ാം തവണ ലോകകപ്പ് ഫൈനലിലെത്തി. ഞായറാഴ്ച രാത്രി 12:30 ആണ് ഫൈനൽ മത്സരം. LDF സർക്കാരിന്റെ സ്വപ്ന പദ്ധതികൾക്ക് ഊർജ്ജം പകരുകയും പിന്നീട് വിവാദത്തിലാക്കുകയും ചെയ്ത കിഫ്ബിയുടെ അഴിച്ചുപണിക്കായി രാജ്യാന്തര പ്രശസ്തരായ വിദഗ്ധരെ ഉൾപ്പെടുത്തി സർക്കാർ സമിതിയെ വച്ചു. കേരള കേഡർ മുൻ IAS ഉദ്യോഗസ്ഥയും കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ മുൻ മെമ്പർ സെക്രട്ടറിയുമായ സുധാ പിള്ളയാണ് സമിതിയുടെ അധ്യക്ഷ. കിഫ്ബിയുടെ ചട്ടക്കൂട്, ഭരണരീതി, ദീർഘകാല നിലനിൽപ്പ്, അടിസ്ഥാന സൌകര്യ വികസനത്തിൽ ഇനി വഹിക്കാൻ കഴിയുന്ന പങ്ക് തുടങ്ങിയവയെക്കുറിച്ച് പഠിച്ച് 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം.
1: വാർത്താ അവലോകനം തയ്യാറാക്കിയത് VR പ്രതാപ്, സ്പെഷ്യൽ കറസ്പോണ്ടന്റ് മലയാള മനോരമ.
2: വാർത്താ അവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.

0: പ്രഭാതഭേരി സമാപിക്കുന്നു.
1: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ഡോക്ടർ ജോളി സക്കറിയ അതിഥിയായി പങ്കെടുക്കുന്നു.
2: അത് ചിലപ്പം സന്തോഷമാകാം, ചിലപ്പം ദുഃഖമാകാം, ചിലപ്പോൾ പ്രതീക്ഷയാകാം. അത് നമ്മളെ മനസ്സിനെ വല്ലാതെ മഥിക്കും. അപ്പോൾ അത് ചിലപ്പം വാക്കുകൾക്ക് അതീതമാകും. നമ്മളറിയാതെ തന്നെ തൂലികയിൽ നിന്നും അടർന്നു വീഴുന്നതാണ് കവിത എന്ന്.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
0: ഒരു അറിയിപ്പ്. നാളെ രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ പി കെ ജഗതിരാജ് മറുപടി നൽകുന്നത് കേൾക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593321. നാളെ രാവിലെ 11:02 ഹലോ ആകാശവാണി.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിഷിതകുമാരി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ രാത്രി 12:30 അർജന്റീന സ്പെയിൻ പോരാട്ടം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടിന് ജയം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനം. മാൾഡോവയിലേക്കും നോർത്ത് മാസിഡോണിയയിലേക്കും ഇന്ത്യൻ രാഷ്ട്രപതി നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനം എന്ന നിലയിൽ ഇതിന് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. 1994 ശേഷം ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലേക്ക് നടത്തുന്ന ആദ്യ ഔദ്യോഗിക സന്ദർശനവുമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന് ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ഇന്ത്യയും എസ്റ്റോണിയയും തമ്മിൽ വാണിജ്യം, നിക്ഷേപം, നൂതന ആശയങ്ങൾ, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ കൂടുതൽ ശക്തമായ സഹകരണം സാധ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ടാലിനിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു.

0: സിപിഐയിൽ ചേർന്ന 20 വിമത തൃണമൂൽ കോൺഗ്രസ് എംപിമാർക്ക് ലോക്സഭയിൽ പ്രത്യേക ഇരിപ്പിടം അനുവദിക്കാൻ സ്പീക്കർ ഓം ബിർള അനുമതി നൽകി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലെ ശിവസേനയിൽ 6 ശിവസേന എംപിമാർ ലയിക്കുന്നതിനും അദ്ദേഹം അംഗീകാരം നൽകി. ലയനത്തോടെ പാർലമെന്റിന്റെ അധോസഭയിൽ ശിവസേനയുടെ അംഗബലം 7 നിന്ന് 13 ഉയർന്നു. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ റബ്ബറിന് 250 രൂപ താങ്ങുവില പ്രഖ്യാപിച്ചിരുന്നു. അടുത്ത ഘട്ടമായി അത് 300 ആക്കും. കേരളത്തിന്റെ മണ്ണിൽ കർഷകന്റെ കണ്ണീര് വീഴരുതെന്നാണ് ഗവൺമെന്റ് നിലപാടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അടിസ്ഥാന സൌകര്യ വികസനം, കൃഷി, തുറമുഖ വികസനം തുടങ്ങി കോട്ടയം ജില്ലയുടെ സമഗ്ര പുരോഗതിക്ക് ഉപകരിക്കുന്ന നിരവധി പദ്ധതികൾ നടപ്പാക്കും. ബൈപ്പാസിന് സ്ഥലം വിട്ടുനൽകിയവരെയും നിർമ്മാണം പൂർത്തീകരിച്ച കരാറുകാരനെയും ചടങ്ങിൽ മുഖ്യമന്ത്രി ആദരിച്ചു. ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിനന്ദിച്ചു. ദേശീയ പുരസ്കാരത്തിൽ മലയാള സിനിമ തലയുയർത്തി നിൽക്കുന്നുവെന്നും മമ്മൂട്ടി മലയാളിക്ക് വെറുമൊരു പേരല്ല, ഒരു ശീലമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ മനസ്സും പുതിയ വേഷങ്ങൾ കണ്ടെത്താനുള്ള ചെറുപ്പവുമാണ് മമ്മൂട്ടിയെ ഇന്ത്യൻ സിനിമയിലെ പ്രതിഭാസമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഛായാഗ്രാഹകൻ ഷഹനാദ് ജലാൽ, ഗായിക വൈക്കം വിജയലക്ഷ്മി, മികച്ച മലയാള ചിത്രം ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ്, അണിയറ പ്രവർത്തകർ, നോൺ ഫീച്ചർ വിഭാഗത്തിൽ പ്രത്യേക ജൂറി പരാമർശം നേടിയ ഭദ്രകാളി നാടകത്തിന്റെ അണിയറ പ്രവർത്തകർ എന്നിവരെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ഈ മാസം 21-നും അന്തിമ പട്ടിക അടുത്ത മാസം 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. തിരുവനന്തപുരത്തുനിന്ന് രജു കോലിയക്കോട്.
1: തിരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം എന്നിവ വഴിയുണ്ടായ ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് വോട്ടർ പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേരുൾപ്പെടാത്തവർക്ക് ഈ മാസം 21 മുതൽ അടുത്ത മാസം 5 വരെ അപേക്ഷ നൽകാം. 2026 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. പേര് ചേർക്കുന്നതിനായി www.scc.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. പട്ടികയിലെ ഉള്ളടക്കത്തിൽ ഭേദഗതി വരുത്തുന്നതിനും നിയോജകമണ്ഡലം, വാർഡ് എന്നിവയിൽ സ്ഥാനമാറ്റം വരുത്തുന്നതിനുള്ള അപേക്ഷകളും ഓൺലൈനായി നൽകാം. എന്നാൽ പട്ടികയിൽ നിന്നും പേരൊഴിവാക്കാൻ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത അപേക്ഷകളുടെ പ്രിന്റൌട്ട് നേരിട്ടോ തപാൽ വഴിയോ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് നൽകണം. കരട് പട്ടിക അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും കമ്മീഷന്റെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കും.
0: സംസ്ഥാനത്ത് കുട്ടികളെ കുത്തിനിറച്ച് ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തരുതെന്ന് കർശന നിർദ്ദേശം നൽകിയതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ കണ്ണൂർ ഇരിക്കൂർ നിയോജകമണ്ഡലതല പരിപാടി ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്ന് ലഹരിക്കെതിരായ പോരാട്ടം ഇന്ന് നടത്തിയില്ലെങ്കിൽ നാളെ നാം പശ്ചാത്തപിക്കേണ്ടി വരുമെന്നും കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് മയക്കുമരുന്നുൾപ്പെടെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമെന്നും മന്ത്രി പറഞ്ഞു. CBSE 10-ാം ക്ലാസ് 2-ാം ബോർഡ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾക്ക് results.digilocker.gov.in എന്ന ലിങ്ക് വഴി ഡിജിലോക്കർ പോർട്ടലിൽ ഫലം പരിശോധിക്കാവുന്നതാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ശുപാർശകൾക്കനുസൃതമായി ഈ വർഷം മുതൽ 10-ാം ക്ലാസ്സിന് 2 ബോർഡ് പരീക്ഷകൾ CBSE ഏർപ്പെടുത്തിയിരുന്നു. വ്യത്യസ്ത ക്വാട്ടകൾ വേണമെന്ന നിബന്ധന തെറ്റിച്ചാണ് നിലവിലെ വഖഫ് ബോർഡിനെ പ്രഖ്യാപിച്ചതെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ബോർഡിനെ റെഗുലറൈസ് ചെയ്യാൻ നടപടികൾ ഗവൺമെന്റിന് സ്വീകരിക്കാമെന്നാണ് കോടതി പറഞ്ഞത്. വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ എല്ലാ അവകാശവും ഗവൺമെന്റിനുണ്ടെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്ത പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ വിവിധ പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെന്റിന് ശുപാർശ സമർപ്പിക്കുന്നതിന് രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ആദ്യ മേഖലായോഗം എറണാകുളത്ത് ചേർന്നു. പാലക്കാട്, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ സ്വകാര്യ ബസ് ഉടമകളുടെ വിവിധ അസോസിയേഷൻ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. ബസ് ഉടമകളുടെയും മറ്റ് ബന്ധപ്പെട്ട കക്ഷികളുടെയും അഭിപ്രായങ്ങൾ വിദഗ്ധ സമിതി നേരിട്ട് കേട്ടു. ഇവർ സമർപ്പിച്ച നിവേദനങ്ങളും ജില്ലാടിസ്ഥാനത്തിലെ ഫീൽഡ് വിവരങ്ങളും ശേഖരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടത്തിൽ രാത്രി 12:30 അർജന്റീന സ്പെയിനെ നേരിടും. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ് മത്സരം. പുലർച്ചെ നടന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ട് ഫ്രാൻസിനെ തകർത്തു. മിയാമിയിൽ 4-6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഗോൾമഴ പെയ്ത മത്സരത്തിൽ മിയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ പിറന്നത് എണ്ണം പറഞ്ഞ 10 ഗോളുകൾ.

0: ഈ റേസിലൂടെ കളിയുടെ മൂന്നാം മിനിറ്റിൽ ഗോൾ വേട്ട തുടങ്ങിയ ഇംഗ്ലണ്ട് ആദ്യ പകുതി അവസാനിച്ചപ്പോൾ മറുപടിയില്ലാത്ത 4 ഗോളുകൾക്ക് മുന്നിൽ. രണ്ടാം പകുതിയിൽ സടപുടഞ്ഞെഴുന്നേറ്റ ഫ്രാൻസ് ശക്തമായി തിരിച്ചടിച്ചപ്പോൾ ഇംഗ്ലണ്ട് വലയിൽ തുടർച്ചയായി പന്തെത്തി. ഇരട്ട ഗോൾ നേടി എംബാപ്പെ ഫ്രഞ്ച് ആക്രമണത്തിന് അക്കം കൂട്ടി. 48-66 മിനിറ്റുകളിലായിരുന്നു ഗോൾഡൻ ബൂട്ടിനുള്ള മത്സരത്തിൽ മെസ്സിയെ പിന്തള്ളി മുന്നേറാൻ വഴിയൊരുക്കിയ എംബാപ്പെ ഗോളുകൾ പിറന്നത്. തകർപ്പൻ ഫോമിലേക്ക് കയറുന്ന ഇംഗ്ലണ്ട് മുന്നേറ്റതാരം ബുക്കയ സാക്ക ഹാട്രിക് നേടി ഫ്രാൻസിനെ വിറപ്പിച്ചു. മത്സരത്തിന് അവസാന മിനിറ്റിൽ ഡംബലെ ഫ്രാൻസിന് വേണ്ടി ഗോൾ നേടിയപ്പോൾ ജൂഡ് ബെല്ലിംഗ്ഹാം ഇംഗ്ലണ്ടിന്റെ 6ാം ഗോൾ നേടി. 6 പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറം ലോകകപ്പിൽ ഇംഗ്ലണ്ടിന് മറ്റൊരു മെഡൽ സമ്മാനിച്ചു.
1: ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ലോർഡ്സിൽ. ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. ഇരു ടീമുകളും ഓരോ ജയം നേടി പരമ്പര സമനിലയിലാണ്. വനിതാ ഗുസ്തിയിൽ 76 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ താരം കാജൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ അമേരിക്കൻ താരത്തെ പരാജയപ്പെടുത്തിയാണ് കാജൽ സ്വർണം നേടിയത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കം. ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യ അതിഥിയാകും. ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ സെപ്റ്റംബർ 16 വരെയാണ് വള്ളസദ്യ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ നവീകരണ ജോലികൾ പുരോഗമിക്കുന്നതിനാൽ ട്രെയിൻ സർവീസുകൾ താൽക്കാലിക ക്രമീകരണം ഏർപ്പെടുത്തിയതായി പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസ് അറിയിച്ചു. കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന 5-6-6-3-2, 5-6-6-1-7 നമ്പർ ട്രെയിനുകൾ ഇന്നു മുതൽ ഈ മാസം 26 വരെ കോഴിക്കോടിന് പകരം വെസ്റ്റ് ഹിലിൽ സർവീസ് അവസാനിപ്പിക്കും. പത്തനംതിട്ട റാന്നി കണമലയിൽ ഫയർഫോഴ്സ് വാഹനം നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മരിച്ചു. തിരുവല്ല ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ കൊല്ലം ആയൂർ സ്വദേശി എസ് ആർ രഞ്ജിത്താണ് മരിച്ചത്. 6 പേർക്ക് പരിക്കേറ്റു. പത്തനംതിട്ടയിൽ ഷട്ടിൽ കളിക്കുന്നതിനിടയിൽ ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് 13-വയസ്സുകാരൻ മരിച്ചു. തട്ട പടവുങ്കൽ മേലേമുറി വിനോദ് ഭവനിൽ അർജുനാണ് മരിച്ചത്. ഇന്ന് വൈകിട്ടായിരുന്നു അപകടം. പത്തനംതിട്ട അടൂരിൽ 1.5-വയസ്സുകാരൻ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റു. ഏഴംകുളം പ്ലാന്റേഷൻ മുക്കിൽ മുഹമ്മദ് റംസാനാണ് കടിയേറ്റത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ രാത്രി 12:30 അർജന്റീന സ്പെയിൻ പോരാട്ടം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടിന് ജയം. വാർത്തകൾ കഴിഞ്ഞു.
2: നമസ്തേ. അനന്തപുരിയെ തുടരുന്നു. നമുക്കിനി ഒരു ചലച്ചിത്രഗാനം കേട്ടാലോ? യൂസഫ് അലി കേച്ചേരി വരികളെഴുതി ജി ദേവരാജൻ ഈണം പകർന്ന് സത്രത്തിലൊരു രാത്രി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ആ ഗാനമിതാണ്.

0: ഇപ്പോൾ സമയം 7 മണി. ഇന്നത്തെ ചോദ്യത്തിൻ്റെ സമയമാണ് ഇത്. നോർവേ ചെസ് മത്സരത്തിൽ വിജയിയാവുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. ഇതിൻ്റെ ശരിയുത്തരം നമുക്ക് 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം. കാത്തിരിക്കും. ചോദ്യം ഒരിക്കൽ കൂടി പറയട്ടെ. നോർവേ ചെസ് മത്സരത്തിൽ വിജയിയാവുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്?
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ.
2: കഴൽ പല്ലവം തൊട്ടാൽ കല്ലും കാമിനിയായിടും. ശ്രീരാമചന്ദ്രന്റെ പരിശുദ്ധമായ കാലടി പതിഞ്ഞപ്പോൾ ശിലാരൂപം കൈവടിഞ്ഞ് അഹല്യ എന്ന ത്രിലോകസുന്ദരി ഉയർത്തുവന്ന രാമായണ കഥയാണ് ഇവിടെ അനുസ്മരിക്കുന്നത്. കഴൽ പല്ലവം എന്നാൽ കാൽ തളിർ, അതായത് ഇളം തളിരുപോലെ മാലിന്യലേശ സ്പർശമില്ലാത്ത കാലടി. അത് മെല്ലെ പതിയുകയേ വേണ്ടു. അന്നോളം ചെയ്തുപോയ പാപമെല്ലാം ഒഴിവായി ആരും എല്ലാവിധത്തിലുമുള്ള പരിശുദ്ധിയോടെ പുനർജനിക്കാൻ. സംസർഗം മൂലം ഒരാൾ നന്നാവും, നശിച്ചെന്നും വരും. ആരോടാണ് സംസർഗം ഉണ്ടാവുന്നത് എന്ന വസ്തുതയാണ് പ്രധാനം. അന്യൻ്റേതെങ്കിൽ ആയിക്കോട്ടെ, സത്യം പാലിക്കും ഉത്തമൻ. ശ്രീരാമൻ കാട്ടിലേക്ക് പോയതിൻ്റെ കാരണം എന്താണ്? അച്ഛൻ കൈകേയി മാതാവിന് പണ്ടു നൽകി എന്ന് ആ സ്ത്രീ തന്നെ പറഞ്ഞു കേട്ട വരപ്രതിജ്ഞ പാലിക്കാൻ. തന്നെ ബന്ധനസ്ഥനാക്കിയിട്ട് രാജ്യം നീ തന്നെ ഭരിക്ക് എന്നുവരെ ദശരഥ മഹാരാജാവ് രാമനോട് പറയുകയുണ്ടായി. രാമൻ സ്വന്തം സൗകര്യം നോക്കി ആ നിർദ്ദേശം

0: പാലിച്ചു കളയാമെന്നല്ല നിശ്ചയിച്ചത്. പ്രതിജ്ഞ തൻ്റേതെങ്കിൽ അത് പാലിക്കുക തന്നെ വേണം. അന്യൻ്റേതെങ്കിലോ അത് പാലിക്കേണ്ടത് അയാളുടെ ചുമതല എന്ന ഭാവത്തിൽ രാമന് ആ ബദ്ധപ്പാടിൽ നിന്ന് സുഖമായി തലയൂരാമായിരുന്നു. രാമായണ കഥാനായകൻ പുരുഷോത്തമനാണ്. അതിനാൽ പിതാവിൻ്റെ സത്യം വീൺവാക്കാകാതെ നോക്കാൻ താൻ കടപ്പെട്ടിരിക്കുന്നു എന്ന സുവ്യക്തബോധത്തോടെ അദ്ദേഹം വനവാസം സ്വീകരിച്ചു. അതോടെ അന്യഥാ സംഭവിക്കാമായിരുന്ന വലിയ ഒരു കുടുംബകലഹവും മഹാദുരന്തവും ഒഴിഞ്ഞുകിട്ടി. രാവണവധം എന്ന രാമൻ്റെ അവതാരോദ്ദേശ്യവും യഥാവിധി നിറവേറ്റി. അച്ഛനെ ഈശനായി കാണും സ്വച്ഛന് ഗുണമേ വരൂ. ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പുറപ്പെട്ടത് അച്ഛൻ്റെ നിർദ്ദേശ അനുസരണമല്ല, അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം പോലും അല്ല. പണ്ടെന്നോ കൈകേയി മാതാവിന് അദ്ദേഹം കൊടുത്ത വാക്ക് സാർത്ഥകമാകാൻ വേണ്ടി മാത്രം. അച്ഛൻ ഈശ്വരൻ തന്നെ എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ വാക്ക് ഫലവത്താകാൻ തക്കവണ്ണം പ്രവർത്തിക്കുകയാണ് രാമൻ ചെയ്തത്. ഇതെന്റെ നിയോഗം എന്ന പ്രയോഗത്തിന് ഇത് എനിക്ക് ഏതോ അദൃശ്യശക്തിയിൽ നിന്ന് കിട്ടിയ അനുജ്ഞ എന്നർത്ഥമാവുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. രാമനെ സംബന്ധിച്ചിടത്തോളം പ്രസക്ത സന്ദർഭത്തിൽ അച്ഛൻ ഈശ്വരതല്യൻ ആവുന്നു. സ്വച്ഛൻ എന്നാൽ സു അച്ഛൻ, അത്യന്ത നിർമ്മലൻ എന്നർത്ഥം.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ. കാർഷിക മേഖലാ വാർത്തകൾ. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി ഖരീഫ് 2026 സീസൺ അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുകയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടൽ സന്ദർശിക്കുകയോ 1800-425-7064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പോളിസി കോപ്പി പരിശോധിച്ച് പ്രീമിയം തുക, ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത്, വിളയുടെ പേര് എന്നിവ കൃത്യമാണോയെന്ന് ഉറപ്പുവരുത്തി സൂക്ഷിക്കേണ്ടതാണ്. ഈ വർഷത്തെ ആദ്യ സീസണായ ഖാരിഫിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സമയം ഈ മാസം 31 വരെ നീട്ടിയിട്ടുണ്ട്. വിള ഇൻഷുറൻസ് ഏജന്റുമാർ, CSSC എന്നിവ വഴി കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. ബാങ്ക് വായ്പയെടുത്ത കർഷകർക്ക് ബാങ്ക് മുഖാന്തരം ഓഗസ്റ്റ് 15 വരെ അപേക്ഷിക്കാം.

ഓർമ്മകളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിച്ചു. അപേക്ഷകർക്ക് ഈ രംഗത്ത് ചുരുങ്ങിയത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. സപ്ലൈകോ നിഷ്കർഷിക്കുന്ന മാനദണ്ഡ പ്രകാരം പ്രവർത്തിക്കണം. താൽപര്യപത്രം എറണാകുളം കടവന്ത്ര സപ്ലൈകോ ഹെഡ് ഓഫീസിൽ ഓഗസ്റ്റ് 5 മുൻപ് സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് www.supplyco.paddy.in സന്ദർശിക്കുക.

സൊസൈറ്റി കൂൺപുരയുടെ നേതൃത്വത്തിൽ ഈ മാസം 22-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ കൈമനം കൂൺപുരയിൽ വെച്ച് സൌജന്യ കൂൺ കൃഷി പരിശീലനം നടത്തുന്നതാണ്. കൂടാതെ ഗ്രൂപ്പുകൾക്കും സംഘടനകൾക്കും അവരവരുടെ സ്ഥലത്ത് വച്ച് പരിശീലനം നൽകുന്നതിനോടൊപ്പം കൃഷിക്കാവശ്യമായ വിത്തും മറ്റ് സാധനങ്ങളും എത്തിച്ചു കൊടുക്കുന്നതാണ്. കർഷകരിൽ നിന്നും കൂൺ വിലയ്ക്കെടുക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9847392975 9447002290. കേരളത്തിലെ പ്രധാന വിളകൾ നേരിടുന്ന വെല്ലുവിളികളും അടിയന്തര കർമ്മ പദ്ധതികളും. നെല്ല്: എൽനിനോ കാരണം കാലവർഷം വൈകുമ്പോൾ ഞാറുനടിയിൽ വൈകുന്നതിനും കുറഞ്ഞ കനപ്പ് പൊട്ടലിനും നെന്മണികൾ ശരിയായി നിറയാതിരിക്കാനും കാരണമാകുന്നു. ഇതിന്റെ ഫലമായി വിളവ് കുറയുന്നു. ഈ സാഹചര്യം നേരിടാൻ സമൂഹ നഴ്സറി ആരംഭിച്ച് ഒരുമിച്ച് വിളയിറക്കാം. നേരിട്ടുള്ള നെൽവിത്ത് വിതയ്ക്കൽ രീതികൾ സ്വീകരിക്കുക, ഹ്രസ്വകാല വിളകൾ തെരഞ്ഞെടുക്കുക, മണ്ണിൽ ഈർപ്പം സംരക്ഷിക്കാനുള്ള നടപടികൾ എടുക്കുക. തെങ്ങ്: കാലവർഷത്തിലെ കുറവും മണ്ണിലെ ഈർപ്പക്കുറവും പെൺപൂക്കൾ കൊഴിയുന്നതിനും കുറഞ്ഞ കായ്പിടുത്തത്തിനും ഇളനീർ പൊഴിച്ചിലിനും ഇടയാക്കുന്നു. ഇത് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടാകും. ഇതിന് പരിഹാരമായി തെങ്ങിന് തടം മൂടൽ, തുള്ളിനന, തടത്തിൽ തൊണ്ടുകുഴിച്ചിടൽ, മഴവെള്ള സംഭരണം എന്നിവയിലൂടെ ഈർപ്പം നിലനിർത്താം. കുരുമുളക്: മഴക്കുറവ് അനുഭവപ്പെടുമ്പോൾ കുരുമുളക് ചെടികൾ കുറഞ്ഞ രീതിയിൽ മാത്രം പൂവിടുകയും തിരികൊഴിച്ചിൽ, കുറഞ്ഞ കായ്പിടുത്തം എന്നിവയും ഉണ്ടാകുന്നു. കുരുമുളക് വള്ളികൾ

0: കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: നമസ്തേ. അനന്തപുരിയിലൂടെ നമുക്കിനൊരു ചലച്ചിത്ര ഗാനം കൂടി കേൾക്കാം. ബിജു തിരുമലയൻ ജിതിൻ ശ്യാമം ഒരുക്കിയ പാട്ടാണിത്. തണൽ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്.

0: ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
1: ആയുരാരോഗ്യത്തിന് ആരണ്യകം. തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിൽ ഇന്ന് കുട്ടികളുടെ കാഴ്ച പ്രശ്നങ്ങൾ ഡോക്ടർ ദേവിൻ പ്രഭാകർ സംസാരിക്കുന്നു.
3: സാധാരണയായി ഇപ്പോൾ എല്ലാ ജനനങ്ങളും നടക്കുന്നത് ആശുപത്രിയിലാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്ര പരിശോധന നടത്തുന്നത് കുട്ടി ജനിച്ച ഉടൻ തന്നെ പ്രസവമെടുത്ത ഗൈനക്കോളജിസ്റ്റും അത് കഴിഞ്ഞ് കുട്ടിയെ കാണുന്ന പീഡിയാട്രീഷ്യനുമാണ്. ആ അവസരത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഗൈനക്കോളജിസ്റ്റോ പീഡിയാട്രീഷ്യനോ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു നേത്രവിദഗ്ധനെ കാണിക്കാൻ കുട്ടിയുടെ മാതാപിതാക്കളോട് അപേക്ഷിക്കും. കുട്ടി ഒരു നേത്ര രോഗങ്ങളെപ്പറ്റി പറയുന്നില്ല എങ്കിലും കുട്ടിക്ക് കാഴ്ചക്കുറവോ മങ്ങലോ കണ്ണിൽ ചൊറിച്ചിലോ ഒന്നും ഇല്ല എങ്കിൽ പോലും ഒരു നേത്ര പരിശോധന 4 വയസ്സിനും 5 വയസ്സിനും നടത്തേണ്ടത് വളരെ പ്രധാനമാണ്. ചില അവസരങ്ങളിൽ കുട്ടിക്ക് ഒരു കണ്ണിൽ മാത്രമാണ് കാഴ്ചയ്ക്ക് മങ്ങൽ ഉള്ളതെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു മങ്ങലേ ഉള്ളെങ്കിൽ ഇത് രണ്ടും കുട്ടിക്ക് മനസ്സിലാക്കാനോ അത് മാതാപിതാക്കൾക്ക് കണ്ടുപിടിക്കാനോ സാധിക്കുകയില്ല. ഇതുകൊണ്ട് തന്നെയാണ് വേറെ ഒരു നേത്രരോഗങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ പോലും ഒരു സമ്പൂർണ്ണ നേത്ര പരിശോധന കുട്ടിക്ക് 4 വയസ്സിനും 5 വയസ്സിനും ഇടയ്ക്ക് നടത്തണമെന്ന് പറയുന്നത്.

0: കാഴ്ചശക്തി നമുക്ക് നല്ല രീതിയിൽ നിലനിർത്താൻ സാധിക്കും.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കുട്ടികളുടെ കാഴ്ച പ്രശ്നങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ദേവിൻ പ്രഭാകർ.
2: ഇപ്പോൾ കേട്ടത്

0: ഭാഗങ്ങൾ യന്ത്രസഹായത്തോടെ ഒരേ അളവിൽ വൻതോതിൽ നിർമ്മിച്ച് കൂട്ടിയോജിപ്പിക്കുന്ന രീതി ആദ്യമായി വിജയകരമായി നടപ്പിലാക്കിയവരിൽ ഒരാളാണ് ഇദ്ദേഹം. ഇത് വ്യവസായ വിപ്ലവത്തിന് വലിയ വേഗത നൽകി. അദ്ദേഹം സ്ഥാപിച്ച കോൾസ് പേറ്റന്റ് ഫയർ ആംസ് മാനുഫാക്ചറിംഗ് കമ്പനി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആയുധ നിർമ്മാണ കമ്പനികളിൽ ഒന്നായി മാറി. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു, സാമുവൽ കോൾട്ട് അവരെ തുല്യരാക്കി എന്നൊരു പ്രശസ്തമായ ചൊല്ലുപോലും അമേരിക്കയിൽ നിലവിലുണ്ട്. അദ്ദേഹത്തിന്റെ റിവോൾവറുകൾ അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിലും പടിഞ്ഞാറൻ അതിർത്തികളുടെ വികസനത്തിലും വലിയ പങ്കുവഹിച്ചു.
1: യൂസഫ് അലി കേച്ചേരിയും ജി ദേവരാജനും ഒരുക്കിയ ഒരു പാട്ടാണിനി യേശുദാസ് പാടിയത്. ചിത്രം അമൃത ചുംബനം.

തിലകം ചൂടി ഉഷസ്സു വന്നു, ഭാവി വധുവിൻ രൂപം തേടി മനസ്സുണർന്നു, എന്റെ മനസ്സുണർന്നു. ഉദയ സൂര്യ തിലകം ചൂടി ഉഷസ്സു വന്നു, ഭാവി വധുവിൻ രൂപം തേടി മനസ്സുണർന്നു, എന്റെ മനസ്സുണർന്നു, എന്റെ മനസ്സുണർന്നു.

നിക്കൽ സർവീസസ്, ഡെപ്യൂട്ടി കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഫുൾ ടൈം ത്രിവത്സര ഡിപ്ലോമ അല്ലെങ്കിൽ സയൻസ് ബിരുദവും ഫയർ ആൻഡ് സേഫ്റ്റിയിൽ ഡിപ്ലോമയും ഹെവി വെഹിക്കിൾ ലൈസൻസും. പ്രായം 25 വയസ്സ്. കവർ ഗ്യാസ് സോഴ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ്. ഡെപ്യൂട്ടി ജനറൽ മാനേജർ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
4: കല്യാണപ്പന്തൽ എന്ന ചിത്രത്തിലെ ഗാനമാണിനി യൂസഫലി കേച്ചേരി വരികളെഴുതി എ ടി ഉമർ ഈണം പകർന്ന് യേശുദാസ് പാടിയത്.

അടുത്ത ഗാനം സരിത എന്ന ചിത്രത്തിന് വേണ്ടി സത്യൻ എന്തിക്കാട് എഴുതിയതാണ്. ശ്യാമിൻ്റെ ഇണമാണ്. പാടിയിരിക്കുന്നത് പി ജയചന്ദ്രനും മല്ലികയും ചേർന്ന്. ഗാനമിതാണ്.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ആദ്യത്തെ കഥ ഈ ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ എഴുതി, MK അർജുനൻ ഈണം പകർന്ന്, യേശുദാസ് പാടിയത്.

0: നമസ്തേ അനന്തപുരി. തുടർന്ന് കേൾക്കാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 26-ന് പരിപാടിയുടെ 136-ാം പതിപ്പാണിത്. NCPIയിൽ ചേർന്ന 20 വിമത തൃണമൂൽ കോൺഗ്രസ് MPമാർക്ക് ലോക്സഭയിൽ പ്രത്യേക ഇരിപ്പിടം അനുവദിക്കാൻ സ്പീക്കർ ഓം ബിർള അനുമതി നൽകി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലെ ശിവസേനയിൽ 6 ശിവസേന MPമാർ ലയിക്കുന്നതിനും അദ്ദേഹം അംഗീകാരം നൽകി. ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദിച്ചു. ദേശീയ പുരസ്കാരത്തിൽ മലയാള സിനിമ തലയുയർത്തി നിൽക്കുന്നുവെന്നും മമ്മൂട്ടി മലയാളിക്ക് വെറുമൊരു പേരല്ല, ഒരു ശീലമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജീവനക്കാരുടെ ഒഴിവുകൾ എത്രയും പെട്ടെന്ന് നികത്തുമെന്ന് മന്ത്രി K മുരളീധരൻ. മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത ശേഷം ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പത്തനംതിട്ടയിൽ ഷട്ടിൽ കളിക്കുന്നതിനിടയിൽ ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് 13-വയസ്സുകാരൻ മരിച്ചു. തട്ട പടുവുങ്കൽ മേലേമുറി വിനോദ് ഭവനിൽ അർജുനാണ് ഇന്നലെ വൈകിട്ട് മരിച്ചത്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ലോർഡ്സിൽ. ഉച്ചകഴിഞ്ഞ് 3:30-ക്കാണ് മത്സരം. പ്രധാന വാർത്തകൾ ഇനി 10 മണിക്കാണ്.

ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ രാവിലെ നമസ്തേ അനന്തപുരിയിലൂടെ ചോദിച്ചിരുന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിനുള്ള സമയമാണിത്. ചോദ്യം ഒരിക്കൽ കൂടി കേൾക്കണ്ടേ? നോർവേ ചെസ് മത്സരത്തിൽ വിജയിയാവുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ് എന്നതായിരുന്നു നമ്മുടെ ഇന്നത്തെ ചോദ്യം. ഉത്തരം പറയട്ടെ. ശരി ഉത്തരം ആർ പ്രജ്ഞാനന്ദ എന്നതാണ്. 2026 ജൂൺ മാസത്തിൽ ഓസ്ലോയിൽ നടന്ന ടൂർണമെൻറ്റിലാണ് 20-കാരനായ ഈ ഗ്രാൻഡ് സ്ലാസ്റ്റർ ചരിത്ര നേട്ടം കൈവരിച്ചത്. അവസാന റൗണ്ടിൽ ജർമ്മനിയുടെ വിൻസെന്റ് കേനറെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം 18 പോയിന്റുകളോടെ കിരീടം സ്വന്തമാക്കിയത്. ചോദ്യം ഒരിക്കൽ കൂടി പറയുന്നു, നോർവേ ചെസ് മത്സരത്തിൽ വിജയിയാവുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം. ശരി ഉത്തരം ആർ പ്രജ്ഞാനന്ദ.

0: നമസ്തേ അനന്തപുരിയിലിനി കാലം സാക്ഷി.
1: തിരുവിതാംകൂർ രാജവംശത്തിലെ 54-ാമത്തെ രാജാവും തിരുവിതാംകൂറിന്റെ അവസാന ഭരണാധികാരിയുമായ ശ്രീ ചിത്ര തിരുനാൾ 1912 നവംബർ 7 തിരുവിതാംകൂറിലെ ഇളയ മഹാറാണി സേതു പാർവതിഭായിയുടെയും ശ്രീ പൂരമ തിരുനാൾ രവിവർമ്മ കൊച്ചുകോയി തമ്പുരാന്റെയും മൂത്ത മകനായി ജനിച്ചു. 1931 തിരുവിതാംകൂറിന്റെ ഭരണസാരഥ്യമേറ്റു. അതോടെ അദ്ദേഹം ഇന്ത്യൻ ആർമിയിൽ ഓണററി മേജർ ജനറലും തിരുവിതാംകൂർ സൈന്യത്തിന്റെ സർവ്വസൈന്യാധിപനും കേണൽ ഇൻ ചീഫുമായി. സ്വാതന്ത്ര്യാനന്തരം തിരുവിതാംകൂറിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചു. അതിനുശേഷം തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രാജപ്രമുഖനായി. ചരിത്ര പ്രാധാന്യമുള്ള സാമൂഹിക പരിഷ്കരണ നടപടികളും സാമ്പത്തിക പുരോഗതിക്കുതകുന്ന ഭരണ സംവിധാനവും അദ്ദേഹത്തിന്റെ സവിശേഷതയായിരുന്നു. വ്യവസായവത്കരണത്തിന്റെ പിതാവ് എന്ന് അദ്ദേഹം ഖ്യാതി നേടിയിട്ടുണ്ട്. ഇന്നത്തെ കേരള സർവകലാശാല അദ്ദേഹം സ്ഥാപിച്ചതാണ്. ക്ഷേത്രപ്രവേശന വിളംബരം, സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസം, ബാലവേല നിരോധനം തുടങ്ങി വിപ്ലവകരമായ നിരവധി സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി. 1991 ജൂലൈ 19 ശ്രീ ചിത്ര തിരുനാൾ നാടുനീങ്ങി. പണ്ഡിറ്റ് നെഹ്റുവിന്റെ നിര്യാണത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രഭാഷണത്തിന്റെ ഒരു ഭാഗം.
2: In the demise of Pandit Jawaharlal Nehru, we have sustained the greatest national loss. As a valiant fighter for freedom and as the chief architect in the task of building a progressive and prosperous India, he has carved for himself an abiding place in the hearts of the Indian people. He enjoyed their allegiance, respect and love more than anybody. As a devout worker for peace and international understanding, he has also earned the respect and admiration of all the nations who have acknowledged in glowing terms the contribution he has made to the progress of humanity, for the establishment and maintenance of peace and goodwill among nations. The greatest honor and homage we can do to his memory is to continue to work steadfastly for the noble ideals and aspirations for which he dedicated his life. Though he has departed from our midst in a physical sense, by our following his ideals and aspirations, he will certainly be in with us as yasha sharira. It is difficult for us to realize that our great leader is with us no more, as his vibrant personality was felt not only in every sphere of national activity but by every individual in a personal sense also.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഇനിയൊരു ഗാനം കേൾക്കാം. യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി, എം എസ് ബാബുരാജ് എണ്ണമിട്ട് യേശുദാസ് പാടിയതാണ് ഈ പാട്ട്. ചിത്രം 5 സുന്ദരികൾ.

ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, എ ടി ഉമർ സംഗീതം പകർന്ന പാട്ടിത. പാൽക്കടൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

നമുക്ക് ചുറ്റും. തിരുവനന്തപുരം കുരിയാത്തി സെക്ഷന് കീഴിലുള്ള സീവേജ് മാൻഹോളുകൾ പുതുക്കി പണിയുന്നതിനാൽ നാളെ മുതൽ ഓഗസ്റ്റ് 9 വരെ ലോ കോളേജ് ജംഗ്ഷൻ, തേക്കമ്മൂട് റോഡ്, തേക്കമ്മൂട് പൊട്ടക്കുഴി റോഡ് താൽക്കാലികമായി അടച്ചിടുമെന്ന് കേരള വാട്ടർ അതോറിറ്റി അറിയിച്ചു. ജഗതി ഗവൺമെന്റ് ഹൈസ്കൂളിൽ HST ഇംഗ്ലീഷിൽ ഒഴിവുണ്ട്. അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക് നടക്കും. തിരുവനന്തപുരം സഹകരണ പരിശീലന കോളേജിൽ HDC ആൻഡ് BM കോഴ്സിന് ജൂലൈ 31 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.scu.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി www.scu.kerala.gov.in.

0: കാനറ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ 25 വർഷമായി നടത്തിവരുന്ന സൌജന്യ കമ്പ്യൂട്ടർ പരിശീലന പദ്ധതിയെക്കുറിച്ച് റേഡിയോയിൽ ഒരു അറിയിപ്പ്. കാനറ ബാങ്കിന്റെ കമ്പ്യൂട്ടർ പരിശീലന കേന്ദ്രത്തിൽ തൊഴിലധിഷ്ഠിത സൌജന്യ കമ്പ്യൂട്ടർ പരിശീലന പരിപാടിയിലേക്ക് 18-നും 25-നും ഇടയ്ക്ക് പ്രായമുള്ള തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ +2 ഡിഗ്രി പാസായ യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കും മറ്റ് ദുർബല വിഭാഗക്കാർക്കും മുൻഗണന, സൌജന്യ ഭക്ഷണ സൌകര്യവും ലഭ്യമാണ്. താൽപര്യമുള്ളവർ 9349932367 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ കാനറ ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, സെക്കൻഡ് ഫ്ലോർ LIC ബിൽഡിംഗ്, പട്ടം, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ നേരിട്ട് ഹാജരാവുകയോ ചെയ്യുക. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
1: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
2: പഠിക്കൂ BTech നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും.
1: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
2: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഒടുക്കം തുടക്കം ഈ ചിത്രത്തിനുവേണ്ടി പി ഭാസ്കരനും ജി ദേവരാജനും ചേർന്നൊരുക്കിയ പാട്ടാണിത്. യേശുദാസ് പാടിയത്.

ധ്വനി എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം നമുക്കിനി. ഗാനത്തിന് വേണ്ടി വരികൾ എഴുതിയത് യൂസഫലി കേച്ചേരിയാണ്, ഈണം പകർന്നത് നൌഷാദും, യേശുദാസ് പാടിയത്.

0: ഈ മനുഷ്യൻ നാടല്ലേ.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
1: നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: മേലധികാരത്തിൽ നിന്ന് വീണ്ടും വീണ്ടും കൽപ്പനകൾ വന്നു. ഓരോന്നും വാങ്ങി വായിക്കുക കൂടി ചെയ്യാതെ മുക്കിലേക്ക് ചുരുട്ടിക്കൂട്ടിയെറിഞ്ഞു. എന്നിട്ട് വയറും പിടിച്ചിരുന്നു ഞെരങ്ങി. ഹൌ! ഒടുവിലത്തെ കൽപ്പന വന്നപ്പോൾ എന്തോ അയാളത് വായിച്ചു. എന്നിട്ട് പൊട്ടിച്ചിരിച്ചു. അത് വന്നോ? നന്നായി, ഉപദ്രവം തീർന്നല്ലോ. രാധ അതെടുത്തു വായിച്ചു. ഒരു കനത്ത മുഖഭാവത്തോടെ അമ്മയൊന്നു നോക്കി. പ്രതീക്ഷിച്ച ആപത്ത് അവസാനം വന്നു ചേർന്നിരിക്കുന്നു. അമ്മ മകളോടോ മകൾ അമ്മയോടോ ഒന്നും പറഞ്ഞില്ല. ആരും ആരോടും സംസാരിച്ചില്ല. നിശ്ചലം, നിശബ്ദം. ആ വീട്ടിൽ അന്ന് മാസ്റ്റർ ഒഴികെ ആരും ഉറങ്ങിയില്ല. പിറ്റേന്ന് മാധവിയമ്മ കറവുപറ്റിയ ആടിന്റെ രണ്ടു കുട്ടികളുണ്ടായിരുന്നവയെ പിടിച്ചുവിറ്റു. പണം വാങ്ങി പെട്ടിയിൽ വയ്ക്കുമ്പോൾ അവർ സ്വയം പറഞ്ഞു, തീരുന്നതുവരെ തിന്നോട്ടെ. മാസ്റ്റർ ഇത് കേട്ടുവോ? കുറേ ദിവസമായി അയാൾ ഒന്നും കേൾക്കാറില്ല. രോഗിണിയായ മകളുടെയും വിശ്വത്തിന്റെയും കാര്യത്തിൽ മുമ്പൊക്കെ അയാൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഇന്ന് അവരെപ്പറ്റിപ്പോലും ചോദിക്കാറില്ല. അയാൾ കട്ടിലിൽ ചുരുണ്ടുകൂടി. വിശ്വം രാവിലെ പോയതാ, ഇതേ വരെ വന്നില്ല. ആഹാ! മാസ്റ്ററുടെ അന്വേഷണം അവിടം കൊണ്ട് അവസാനിക്കും. ഈ കുട്ടി ഇങ്ങനെയായാൽ പറ്റില്ലല്ലോ. തോട്ടുവരുമ്പത്ത് ചെന്ന് വെള്ളച്ചാലിലേക്ക് നോക്കി അന്തം വിട്ടു നിൽക്കുന്നുണ്ടാവും, രാധ ഇടയിൽ കടന്നു പറഞ്ഞു. ഈ കുട്ടിക്ക് എന്തു പറ്റി? മാധവിയമ്മ അത്ഭുതപ്പെട്ടു. എല്ലാവർക്കും പറ്റിയത് തന്നെ. മാസ്റ്റർ ക്രൂരമായി ഒന്ന് ചിരിച്ചു. മൂത്ത മകൾ കിടക്കുന്ന മുറിയിലേക്ക് ദുർലഭമായി അയാൾ കാലെടുത്തു വയ്ക്കാറുള്ളൂ. അയാൾ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്ക് തന്നെ അവൾ പറയും, എനിക്കിപ്പോൾ സുഖമുണ്ടച്ച. ഒട്ടിയ കവളും ഇടിഞ്ഞ ചുമലും തിളക്കം കൂടിയ കണ്ണുകളുമായി ഉദയാസ്തമനം ആ തഴപ്പായയിൽ കഴിച്ചുകൂട്ടുകയായിരുന്നു ബാലാമണി. അവൾ ഒരു വാഴച്ചപ്പ് പോലായിരിക്കുന്നു. ജീവൻ വറ്റുകയായിരുന്നു. മാസ്റ്റർ മകളെ ഒന്നു നോക്കി പുറത്തേക്ക് കടന്നു. ക്രൂരമായ ഒരുതരം നിർലേപത മാസ്റ്ററെ ബാധിച്ചു കഴിഞ്ഞിരുന്നു. എനിക്കൊന്നും പേടിക്കാനില്ല എന്ന മട്ടാണ്. കുത്തിത്തറയ്ക്കുന്ന ഫലിതങ്ങൾ അയാൾ കൂടെ കൂടെ പറഞ്ഞു. കുട്ടികൾ കഞ്ഞുകുടിക്കുന്നത് നോക്കിക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾ ഈ തൊഴിൽ മറന്നിട്ടില്ലേ? ആരും അതിന് സമാധാനം പറഞ്ഞില്ല. പതുക്കെ പതുക്കെ ആ തൊഴിൽ വിസ്മരിക്കണമെന്നായപ്പോഴേക്കും മാസ്റ്റർ അനങ്ങിയില്ല.
5: എന്താ കുഞ്ഞിരാമ ഇനി വഴി?
4: മാധവിയമ്മ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു.
5: എന്താണ് പറയേണ്ടത്?
4: ചുമലിലേക്കെറിഞ്ഞ റബ്ബർ പന്തുപോലെ ആ ചോദ്യം തിരിച്ചുവന്നു. എന്നിട്ട് കുഞ്ഞിരാമൻ മൊയ്തീൻ ഹാജിയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ വിസ്തരിച്ചു പറഞ്ഞു.
5: ആ മേട്രോട് ഒന്നിങ്ങട്ട് വരാൻ പറയി,
4: ഹാജി തുടർന്നു.
5: പഹേൻ കോയിനെ പോരുത്തിന് വെച്ച ജയിലിക്ക് കുടുംബത്തിരുന്നാ പറ്റുമോ?
4: വരാൻ പറയാം. മാസ്റ്റർ വന്നു. അവശനും നിർലേപനുമായി തീർന്ന അയാളെ കണ്ടപ്പോൾ മൊയ്തീൻ ഹാജി

0: പറഞ്ഞു, ഞമ്മക്കിത്തിരി കണക്കെഴുതാനുണ്ട്, ഇങ്ങളതൊന്ന് സരിപ്പെടുത്തണം. ഒരു കെട്ട് പുസ്തകവും 5 ഉറുപ്പികയും മാസ്റ്റർ ഏൽപ്പിക്കുകയും ചെയ്തു. അതും താങ്ങി മാസ്റ്റർ വീട്ടിലേക്ക് പോന്നു. കണക്കുകൾ കുഞ്ഞിരാമൻ ശരിപ്പെടുത്തി ഉറുപ്പിക മാധവിയമ്മ ചെലവാക്കുകയും ചെയ്തു. അങ്ങനെ കുടിച്ചും കുടിക്കാതെയും ആ കുടുംബം പുലർന്നു. ഇതിനിടയിലാണ് വിശ്വത്തിന്റെ യാത്രകൾ. അവന്റെ സാന്നിധ്യം തന്നെ ആരും അറിയാറില്ല.
1: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
4: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
5: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
6: ഭാരതത്തിന്റെ 2 ചരിത്ര സൃഷ്ടികൾ, മഹാകാവ്യങ്ങൾ രാമായണവും മഹാഭാരതവും, പുരാണങ്ങളും ഉപനിഷത്തുകളും വേദങ്ങളും മന്ത്രങ്ങളും ഉപാസനയും നിറഞ്ഞതാണ് ഭാരതീയ സംസ്കൃതി. ദാശരഥനായ സൗമിത്രിയായ ശ്രീരാമചന്ദ്രന്റെ കഥ, രാമന്റെ അയനം, രാമന്റെ കഥ പറഞ്ഞ രാമായണം, പുരുഷന്മാരിൽ ഉത്തമനായ രാമന്റെ കഥ പറഞ്ഞ വത്മീകത്തിൽ നിന്നുണർന്ന് തസ്കരനായ രത്നാകരൻ പറഞ്ഞ കഥ വാൽമീകി, സീതാവിരഹത്തിന്റെ നീതിന്യായത്തിന്റെ ഉദാത്ത ഉദാഹരണമായ കൈകേയിയെയും മന്ദരയെയും സുമിത്രയെയും ലവകുശന്മാരെയും ലക്ഷ്മണനെയും മകനെയോർത്തുനൊന്ത ദശരഥനെയും സുമന്ത്രരെയും ഒക്കെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്ന രാമായണം. മനുഷ്യജീവിതത്തിൽ ഉള്ളതെല്ലാം ഈ കാവ്യത്തിലുണ്ട്. ഇല്ലാത്തതൊന്നും തന്നെ ഈ കാവ്യത്തിലില്ല എന്നത്രേ. മലയാളി അതുകൊണ്ട് തന്നെ മാസങ്ങളിലൊന്നിനെ പഞ്ഞക്കർക്കിടകത്തെ പൈതൃകമാക്കി വിശുദ്ധമാക്കി പുണ്യമാസമാക്കി മാറ്റി രാമായണമാസമാക്കി. ഈ രാമായണത്തെ പ്രതിപാദിച്ച് ചില ഗാനങ്ങൾ ഇതാ ഇന്നത്തെ സ്മൃതിമധുരത്തിലൂടെ.

0: ഇന്നത്തെ സ്മൃതിമധുരം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
4: എം ആർ ടി ലോണം, പൊന്നോണം, ഓഫറിൽ നിറയെ സമ്മാനം.
5: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി, കുക്ക്വെയർ, ഡിന സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
6: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. എം ആർ ടി മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
7: ഓണം വരവായി.
8: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റുകളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
7: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
8: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ എസ് ആർ ടവർ, എം സി റോഡ്, കേശവദാസപുരത്തും.
7: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
9: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
8: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
0: ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇനിയും ഒരു പ്രണയകഥ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് ഇത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് മരകതമണിയുടെ ഈണം.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസി.
5: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
7: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
8: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
9: 82 വർഷത്തിന്റെ സ്വർണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
10: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
9: സുബയ്യ ജുവലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
11: പെരുമഴക്കാലം. ഈ ചിത്രത്തിനു വേണ്ടി കൈതപ്രം എഴുതി, M. ജയചന്ദ്രൻ ഈണമിട്ട്, മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയ പാട്ട്.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ഡോക്ടർ ജോളി സക്കറിയ അതിഥിയായി പങ്കെടുക്കുന്നു.
1: അത് ചിലപ്പം സന്തോഷമാകാം, ചിലപ്പം ദുഃഖമാകാം, ചിലപ്പോൾ പ്രതീക്ഷയാകാം. അത് നമ്മളെ മനസ്സിനെ വല്ലാതെ മഥിക്കും. അപ്പോൾ അത് ചിലപ്പം വാക്കുകൾക്ക് അതീതമാകും. നമ്മൾ അറിയാതെ തന്നെ തൂലികയിൽ നിന്നും അടർന്നു വീഴുന്നതാണ് കവിത എന്ന്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.

0: എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇന്നത്തെ നമസ്തേ അനന്തപുരി ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും പാട്ടും സല്ലാപവും സന്ദേശങ്ങളും അറിയിപ്പും ഒക്കെയായി നമസ്തേ അനന്തപുരി വീണ്ടും എത്തും നാളെ രാവിലെ. കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഗാനഭാരം. ഇന്നത്തെ ഗാനഭാരത്തിൽ 2021 മുതൽ 2025 വരെ കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ്. ആദ്യം നമുക്ക് മനു മഞ്ജത്ത് വരികളെഴുതി ദിബു നാനാൻ തോമസ് ഈണമിട്ട് വൈക്കം വിജയലക്ഷ്മി പാടിയ പാട്ടാണ് 2024 പുറത്തിറങ്ങിയ AARM എന്ന ചിത്രത്തിലേത്.

ദേശീയ അവാർഡിൻ്റെ മാധുര്യം നുകർന്ന് മലയാളി അഭിമാനിക്കുന്ന ഈ വേളയിൽ AARMLA വൈക്കം വിജയലക്ഷ്മിയുടെ ഈ പാട്ട് ഇന്നത്തെ ഗാനോപഹാരത്തിൻ്റെ ഭാഗമാകുന്നു. ഒപ്പം മികച്ച നടനുള്ള അഭിനയത്തിന് മമ്മൂട്ടിക്ക് അവാർഡ് ലഭിച്ച ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പാട്ടുകൂടി. ക്രിസ്റ്റോ സേവ്യറും അതിനെയും പാടിയതാണ് ഈ ഗാനം. ദിന്നാദ് പുതുച്ചേരിയാണ് വരികളെഴുതിയത്. ക്രിസ്റ്റോ സേവ്യറാണ് സംഗീതവും പകർന്നിരിക്കുന്നത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: LED ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ. 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. 000 ഫിനാൻസ് സ്കീമുകൾ.
3: കൂടാതെ എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗാനഭാരത്തിലിനി വിനായക് ശശികുമാർ രചന നിർവഹിച്ച, ജോൺ പോൾ ജോർജ് സംഗീതം പകർന്ന, സൂരജ് സന്തോഷ് പാടിയ പാട്ടാണ് ചിത്രം ആശാൻ.

0: കേൾക്കണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: अरे मोहन भाई, काफी बिजी लग रहे हो.
3: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
2: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
3: सच?
2: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
3: समझ गया.
4: 2023 പുറത്തിറങ്ങിയ പ്രണയവിലാസം എന്ന ചിത്രത്തിലെ ഗാനമാണ് ഗാനഭാരത്തിൽ അടുത്തതായി അരവിന്ദ് വേണുഗോപാലാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്. ഡോക്ടർ ശിൽപ ശശിധരൻ വരികളെഴുതി, ഷാൻ റഹ്മാൻ ഈണമിട്ട പാട്ട്.

ഗാനോപഹാരത്തിലൂടെ ഒരു പാട്ടുകൂടി നമുക്ക് കേൾക്കാം. നജീം അർഷാദും വിനിതയും പാടിയതാണ് ഈ ഗാനം. എം ആർ ജയഗീതയുടെ ഗാനരചന, ബിനോജിൻ്റെ സംഗീതം. ചിത്രം ആവണി.

0: കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹേ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 10 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: ന്യൂഡൽഹിയിൽ സൺഡേ ഓൺ സൈക്കിൾ പരിപാടിയുടെ 82nd പതിപ്പിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. ആയുഷ്മാൻ ആരോഗ്യ മന്ദിരങ്ങളിലെ നിരവധി ജീവനക്കാരും പരിപാടിയുടെ ഭാഗമായി. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുകശ്മീരിലെ പഹൽഗാം ബാൽത്താൽ റൂട്ടുകളിലൂടെ അമർനാഥ് യാത്ര ഇന്നു മുതൽ താൽക്കാലികമായി നിർത്തിവെക്കും. ഈ മാസം 3 ആരംഭിച്ച യാത്ര ഓഗസ്റ്റ് 28 സമാപിക്കും. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങാൻ തീരുമാനിച്ചെന്ന് മന്ത്രി കെ മുരളീധരൻ. ബാനർ കെട്ടിയും കൊടി കെട്ടിയും ഭക്ഷണ വിതരണം വേണ്ടെന്നും മന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു. 38 തദ്ദേശഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ഈ മാസം 21 അന്തിമ പട്ടിക അടുത്ത മാസം 19 പ്രസിദ്ധീകരിക്കുമെന്ന് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കം. ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. CBSE 10th class 2nd ബോർഡ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾക്ക് results.digilocker.gov.in എന്ന ലിങ്ക് വഴി ഡിജിലോക്കർ പോർട്ടലിൽ ഫലം പരിശോധിക്കാം. ജോർദാനിലെ സൈനിക താവളത്തിന് നേരെ ഇറാന്റെ ആക്രമണത്തിൽ 2 സൈനികർ കൊല്ലപ്പെട്ടതായി US സൈന്യം. ഒരു സൈനികനെ കാണാതായി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം PV സിന്ധു ഇന്ന് ജപ്പാന്റെ അകാനി യമാഗുച്ചിയെ നേരിടും. ടോക്കിയോയിലെ ടൂർണമെന്റിൽ ചൈനീസ് താരം ചെൻ യുഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിൽ എത്തിയത്.

ആകാശവാണി ഓർമ്മച്ചെപ്പ് വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഓർമ്മച്ചപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു സുഹൃത്തിന്റെ ചോദ്യം: ഓർമ്മച്ചപ്പിൽ മുതിർന്നവരുടെ ഓർമ്മകൾ മാത്രമേ പങ്കുവയ്ക്കുകയുള്ളൂ എന്ന്. ഒരിക്കലുമല്ല കേട്ടോ, ഓർമ്മകളും അനുഭവങ്ങളും മുതിർന്നവർക്ക് മാത്രമല്ലല്ലോ ഉള്ളത്. പക്ഷേ ലഭിക്കുന്ന കത്തുകളിൽ പലതും വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകളാകുമ്പോൾ ചിലത് മുതിർന്ന വ്യക്തികളാണെന്ന് തോന്നുമായിരിക്കും. സാങ്കേതികമായി വയസ്സ് എന്നത് വെറുമൊരു സംഖ്യ മാത്രമാണ് എന്നാണല്ലോ. പിന്നെ ഓർമ്മകൾക്ക് പ്രായവുമില്ലല്ലോ. പലരിലും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ്. അങ്ങനെ ഓർമ്മകളും പാട്ടുകളുമായി ഓർമ്മച്ചപ്പ് മുന്നേറട്ടെ അല്ലേ.

0: മറഞ്ഞ സന്ധ്യകൾ പുനർജനിക്കുമോ, മറഞ്ഞ പക്ഷികൾ ഇനിയുമെത്തുമോ.
1: പലരിലും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണല്ലോ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഗാനങ്ങൾ കൊണ്ട് വ്യത്യസ്ത ഓർമ്മകളും അനുഭവങ്ങളും സമ്മാനിച്ച് നമ്മുടെ സ്വപ്നങ്ങളിലും ദിനരാത്രങ്ങളിലും കൂടെ വന്ന ആ മഞ്ഞണി പൂനിലാവ് അസ്തമിച്ചു. എങ്കിലും ആ ഗാനപ്രകാശം പരത്തിയ ശോഭ മങ്ങുന്നില്ല. എസ് ജാനകി എന്ന അതുല്യ ഗായികയുടെ ആലാപനത്തോടൊപ്പം നാം എത്രയോ രാപകലുകൾ സഞ്ചരിച്ചു, ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനിയും ആ മാന്ത്രിക സ്വരത്തിനൊപ്പം നാം മുന്നോട്ടു പോകും, തലമുറകൾ വ്യത്യാസമില്ലാതെ.

അച്ഛൻ്റെ പേര് അർജുനൻ എന്നാണ്. അച്ഛന് നാല് മക്കളാണ്, രണ്ടാണും രണ്ട് പെണ്ണും. നാലാമത്തെ ആളാണ് ചേട്ടൻ. അച്ഛനും അമ്മയും ചേട്ടനും ഞാനും എൻ്റെ രണ്ടു മക്കളും അടങ്ങുന്നതായിരുന്നു എൻ്റെ കുടുംബം. ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. ഇന്ന് എൻ്റെ അമ്മയും അച്ഛനും ചേട്ടൻ്റെ അമ്മയും അച്ഛനും ഞങ്ങളോടൊപ്പമില്ല. അച്ഛൻ വളരെ സാധുവായ ഒരാളായിരുന്നു. എൻ്റെ മക്കളെ അവർക്ക് ജീവനായിരുന്നു. അവരോട് ഒത്തിരി സ്നേഹവും ഇഷ്ടവും എൻ്റെ മക്കൾക്കും ഉണ്ടായിരുന്നു. 86-ാമത്തെ വയസ്സിൽ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി. അവസാന നാളുകളിൽ ചെറിയ രീതിയിൽ ഓർമ്മക്കുറവുണ്ടായിരുന്നു. അമ്മയും അച്ഛനും തമ്മിൽ നല്ല സ്നേഹമായിരുന്നു. ചില രാത്രികളിൽ അസമയത്ത് ഉണർന്നിട്ട് അമ്മയെ വിളിച്ച് പറയും, എടി പിള്ളേർ ഇതുവരെയും പഠിക്കാൻ പോയിട്ട് വന്നില്ലല്ലോ എന്ന്. അച്ഛൻ്റെ ഉപബോധ മനസ്സിൽ പോലും എൻ്റെ മക്കളോടുള്ള സ്നേഹമുണ്ടായിരുന്നു. 2013 ജൂലൈ 13-നാണ് അച്ഛൻ ഞങ്ങളെ വിട്ടു പോകുന്നത്. അന്ന് എൻ്റെ മകൾ ആര്യ 2 പഠിക്കുകയായിരുന്നു. അന്ന് എൻ്റെ കുഞ്ഞിന് ഉച്ചവരെയേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയോടെ അച്ഛൻ്റെ അവസ്ഥ മോശമായി. ഈശ്വരൻ പറഞ്ഞയച്ചതുപോലെ എൻ്റെ കുഞ്ഞ് ആ സമയത്ത് വന്നു. അച്ചാമ്മ അവളോട് അച്ചാച്ചന് വെള്ളം കൊടുക്കാൻ പറഞ്ഞു. എൻ്റെ മകൾ ഓടിച്ചെന്ന് ബിസ്ക്കറ്റ് എടുത്തു കൊണ്ടുവന്ന് അച്ചാച്ചന് കൊടുത്തു. അച്ഛൻ തല അല്പം പൊക്കി കണ്ണുകൾ തുറന്ന് എൻ്റെ വാവയെ നോക്കി. കൈകൾ നീട്ടി ആ ബിസ്ക്കറ്റ് വളരെ സ്നേഹത്തോടെ വാങ്ങി വായിൽ വെച്ചു. അവൾ വെള്ളവും നൽകി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ കണ്ണുകൾ അടഞ്ഞു. അവസാനമായി അച്ഛൻ അവസാനമായി കഴിച്ച ആഹാരവും അതായിരുന്നു. എൻ്റെ മനസ്സിൽ ഇന്നും പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു ഓർമ്മയാണ് അത്. ഈ മാസം 13-ാം തീയതി അച്ഛൻ്റെ 13-ാം ചരമവാർഷികമാണ്. അച്ഛന് വേണ്ടി സൂര്യനായി തഴുകി ഉണർത്തും എന്ന് തുടങ്ങുന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് തിരുവനന്തപുരം കോവളശ്ശേരിയിലുള്ള ലൈല ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. അച്ഛനെ സ്നേഹിക്കുന്ന എല്ലാ മക്കൾക്കുമായി ഈ ഗാനം ഓർമ്മിച്ചപ്പിലൂടെ ഇതാ. ഈ ഗാനത്തിന്റെ വരികൾ കൈതപ്രം, സംഗീതം വിദ്യാസാഗർ, പാടിയത് ചിത്ര.

തൃശൂർ ജില്ലയിലെ ചാവക്കാട് നിന്നും ആചാര്യ തിരുവത്ര അയച്ച കത്താണ് ഓർമ്മിച്ചപ്പിൽ ഇനി. 1977 പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് പല്ലവി. ഈ ചിത്രത്തിന്റെ മുഴുവൻ ചിത്രീകരണവും ഞങ്ങളുടെ നാടായ തിരുവത്ര ചാവക്കാട് വെച്ചായിരുന്നു. സോമൻ, വിൻസെന്റ്, ജയഭാരതി, ജനാർദ്ദനൻ, നെല്ലിക്കോട് ഭാസ്കരൻ, ബഹദൂർ, വീരൻ തുടങ്ങി ഒരു വൻ താരനിര തന്നെ ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. ഈ ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് പി ഭാസ്കരൻ, പരത്തുള്ളി രവീന്ദ്രൻ എന്നിവരാണ്. എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു വീട് കേന്ദ്രീകരിച്ചായിരുന്നു പല്ലവിയുടെ ഷൂട്ടിംഗ്. ആ ചിത്രത്തിൽ അഭിനയിച്ച നടീനടന്മാരെ നേരിൽ കാണാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. ഈ ചിത്രത്തിൽ ഒരു മുഖം കാണിക്കാൻ ഭാഗ്യവുമുണ്ടായി. ദേവീക്ഷേത്ര നടയിൽ ദീപാരാധന വേളയിൽ എന്ന ഗാനരംഗം ചിത്രീകരിച്ചത് നേരിൽ കണ്ടത് ഇന്നും മറക്കാനാകാത്ത ഒരു അനുഭവമാണ്. ഓർമ്മിച്ചപ്പിലൂടെ ആ ഗാനം ഒരിക്കൽ കൂടി കേൾപ്പിക്കുമോ എന്നാണ് ആചാര്യ തിരുവത്ര ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. പരത്തുള്ളി രവീന്ദ്രൻ എഴുതി, കണ്ണൂർ രാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
2: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
1: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഓർമ്മച്ചപ്പ് തുടരുന്നു.
2: പത്തനംതിട്ട ജില്ലയിലെ വളത്തുകാടിലുള്ള സദാശിവൻ പി കെ പങ്കുവയ്ക്കുന്ന ഓർമ്മകൾ ഇനി കേട്ടാലോ. ഒരു 10-40 കൊല്ലം പിന്നിലേക്ക് സഞ്ചരിച്ചപ്പോൾ മനസ്സിൽ ഓടിയെത്തിയതാണ് ഈ സംഭവം. ഏത് സംഭവം എന്നുള്ളത് കത്ത് വായിക്കുമ്പോൾ അറിയാം. 1985 ഞാൻ തൃശൂർ ജില്ലയിലെ പഴയന്നൂരിലുള്ള ആശുപത്രിയിൽ

ഒരു ചലനവുമില്ലാതെ ഒരു നിശ്ചിത അകലത്തിൽ അവ രണ്ടും പരസ്പരം മുഖത്തോട് മുഖം നോക്കി അങ്ങനെ ഇരിക്കുന്നു. രസകരമായ കാഴ്ചയാണെങ്കിലും മനസ്സു വല്ലാതെ വേദനിച്ചു. കാരണം കുരങ്ങിനെയും പാമ്പിനെയും രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന് ഓർത്തും കൊണ്ട് ആശുപത്രിയിൽ പോകേണ്ടതുള്ളതുകൊണ്ടും കുളി കഴിഞ്ഞ് ഞാൻ ഉടനെ തന്നെ തിരികെ പോയി. ഉച്ചയോടെ അതിന്റെ പരിസമാപ്തി എന്തെന്നറിയുവാൻ ഞാൻ ചീരക്കുഴി പുഴയുടെ കരയിലെത്തി. ആ സ്ഥലത്ത് കുരങ്ങനും പാമ്പും ചത്തുകിടക്കുന്നു. അന്നാണ് മർക്കടമുഷ്ടി എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് പൂർണമായും മനസ്സിലായത്. കുരങ്ങൻ പിടിച്ച പിടി ചത്താൽ പോലും അയക്കുകയോ വിടുകയോ ചെയ്യില്ല എന്നതാണല്ലോ സത്യം. അന്നത്തെ ആ കുരങ്ങന്റെ മുഖവും വെപ്രാളവും ഒരു സിനിമയിലെന്ന പോലെ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. നിശ്ചയദാർഢ്യം സ്വജീവൻ ഇല്ലാതാക്കിയ ആ കുരങ്ങന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ഗാനം കേൾപ്പിക്കുമോ എന്നാണ് സദാശിവൻ പി കെ കത്തിൽ എഴുതിയിരിക്കുന്നത്. ഗാനം കേൾക്കാം. നാടുമാറി കൂടുമാറി മരഞ്ചാടി നടന്നൊരു കുരങ്ങൻ എന്ന ഗാനമാണ് സദാശിവൻ പി കെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം അങ്കക്കുറി. ഗാനത്തിന്റെ രചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ.

0: നടന്നൊരു
1: ഓർമ്മച്ചിപ്പ് തുടർന്ന് കേൾക്കാം. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവിലയ്ക്ക് ശേഷം.
2: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: കേരളത്തിലെ ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 13,135 രൂപയും പവന് 1,05,080 രൂപയും എന്ന നിരക്കിലാണ്. സ്വർണവില മാറ്റമില്ലാതെ തുടരുന്നു. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
2: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
4: സമർപ്പിച്ചത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
6: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
7: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
8: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
9: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ. 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. 000 ഫിനാൻസ് സ്കീമുകൾ.
10: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
11: പിട്ടാപ്പള്ളി ഏജൻസീസ്. ഓണം വരവായി
12: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
11: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
12: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്. കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഓർമ്മച്ചിപ്പ് തുടർന്ന് കേൾക്കൂ.

കോട്ടയം തമ്പലക്കാട് നിന്ന് വി പി ഗോപാലകൃഷ്ണൻ നായർ അയച്ച കത്താണ് ഓർമ്മച്ചെപ്പിൽ. ഇനി പ്രിയപ്പെട്ട ഓർമ്മച്ചെപ്പിന്, ഞാനിപ്പോൾ 64 വയസ്സുള്ള ഒരാളാണ്. 1983 അതായത് എനിക്ക് 21 വയസ്സുള്ളപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അന്ന് എൻ്റെ നാടായ തമ്പലക്കാട്ട് നിന്നും ഇടുക്കി ജില്ലയിലെ പ്രധാന നഗരമായ തൊടുപുഴയ്ക്ക് നടന്നു. രാവിലെ 5:30 യാത്ര ആരംഭിച്ച് ഞാൻ വൈകുന്നേരം 4 മണിയോടുകൂടി തൊടുപുഴയിലെത്തി. വളരെ ബുദ്ധിമുട്ടി ക്ലേശിച്ച് അന്ന് നടത്തിയ 48 കിലോമീറ്റർ യാത്രയെപ്പറ്റി ഞാനിവിടെ കൂടുതലൊന്നും പറയുന്നില്ല. വിയർത്ത് കുളിച്ചാണ് തൊടുപുഴയിലെത്തിയത്. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം ഒരാറും കുളിക്കടവുമുണ്ടെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നതിനാൽ അങ്ങോട്ട് നടന്നു. അവിടെ എത്തി ആറിന്റെ കരയ്ക്ക് വസ്ത്രങ്ങൾ വെച്ച് ഞാൻ കുളിക്കാനിറങ്ങി. കുളി കഴിഞ്ഞ് കരയ്ക്ക് കയറി വസ്ത്രം മാറാൻ തുടങ്ങുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. എന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ വെച്ചിരുന്ന പേഴ്സ് കാണാനില്ല. എങ്ങനെ തിരികെ വീട്ടിൽ പോകും എന്നോർത്ത് ആകെ വിഷമത്തിലായി. അതിലും വിഷമിപ്പിച്ച മറ്റൊരു കാര്യം, ഭയങ്കരമായ വിശപ്പ് തോന്നി എന്നതാണ്. ഒരു നയാ പൈസ പോലും കയ്യിലില്ലാതെ എങ്ങനെ ആഹാരം കഴിക്കും? ഞാൻ അമ്പലത്തിന് സമീപത്തുള്ള ഒരു ചെറു റോഡിൽ കൂടി മുന്നോട്ട് നടന്നു. ഇതുവരെയും ഒരു വീട്ടിൽ നിന്നും ഇരുന്ന് ഭക്ഷണം വാങ്ങിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാതെ നിവൃത്തിയില്ല. ആദ്യം കണ്ട 2 വലിയ വീടുകളിൽ നിന്നും ഭക്ഷണം ചോദിക്കേണ്ട എന്ന് തീരുമാനിച്ചു. 3-ാമത് കണ്ട ഒരു സാധാരണക്കാരുടെ വീട് പോലെ തോന്നിച്ച

വീടിന്റെ ഗേറ്റ് തുറന്നിട്ടിരിക്കുന്നു. ഗൃഹനാഥനെ പോലെ തോന്നിച്ച ഒരാൾ മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് എന്റെ അവസ്ഥ പറഞ്ഞു. ഇത് പറയുമ്പോൾ എന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ ആശ്വസിപ്പിച്ച് വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി. ഒരു മുറിയിൽ ഒരു കസേരയിലിരുത്തി ആദ്യം ചൂട് ജീരകവെള്ളം തന്നു. അതിനുശേഷം ഒരു പാത്രത്തിൽ ചോറും കറികളുമെല്ലാം വിളമ്പി. ഞാൻ വയറ് നിറച്ച് ചോറ് കഴിച്ചു. അപ്പോൾ സന്തോഷം കൊണ്ട് എന്റെ കണ്ണ് പിന്നെയും നിറഞ്ഞു. ആ വ്യക്തിയോട് നന്ദി പറഞ്ഞ് ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങി. പിന്നീട് അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ആ വ്യക്തിയുടെ ഓർമ്മയ്ക്ക് സ്നേഹഗംഗയിൽ പൂത്തുവന്നൊരു എന്ന് തുടങ്ങുന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് VP ഗോപാലകൃഷ്ണൻ നായർ എഴുതിയിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. കളിത്തോഴൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ, സംഗീതം ജെ ദേവരാജൻ.

ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളത്ത് നിന്നും പി ആർ ഓമന അയച്ച കത്താണ് ഓർമ്മിച്ചപ്പിൽ ഇനി കത്ത് വായിക്കാം. ആകാശവാണി സന്ദർശിച്ചതിന്റെയും ഒട്ടുമിക്ക കലാകാരന്മാരെയും കലാകാരികളെയും പരിചയപ്പെട്ട അനുഭവമാണ് മാരാരിക്കുളത്തുള്ള പി ആർ ഓമന കത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ഒരു ഓണാഘോഷ സമയത്താണ് ആകാശവാണിയിലേക്ക് കടന്നുവന്നത്. ഓണസദ്യ കഴിച്ച അനുഭവവും മറ്റ് കലാപരിപാടികൾ കണ്ടതിനെയും കുറിച്ച് പി ആർ ഓമന കത്തിൽ എഴുതിയിരിക്കുന്നു. അതോടൊപ്പം ആകാശവാണി സന്ദർശിച്ചത് ചന്ദ്രയാൻ

മൂന്നിന്റെ വിക്ഷേപണം നടന്ന ചരിത്ര ദിനത്തിൽ കൂടിയാണ് എന്നുകൂടി കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ആകാശവാണിയുടെ സഹയാത്രികയായിട്ട് 56 വർഷം കഴിയുന്നു എന്ന സന്തോഷവും പി ആർ റോമന് കത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നു. ഈ അവസരത്തിൽ സുകൃതം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾപ്പിക്കുമോ എന്നാണ് മാരാരിക്കുളത്തുള്ള പി ആർ റോമന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. സുകൃതം എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറിപ്പെഴുതി, ബോംബെ രവി ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബയ്യ ജ്വല്ലറി കോട്ടക്കകം കിഴക്കേക്കോട്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഓർമ്മച്ചപ്പ് തുടരുന്നു.
2: കൊട്ടാരക്കര നീലേശ്വരത്ത് നിന്ന് സത്യശീലൻ അയച്ച കത്ത് ഇനി വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. ഓർമ്മച്ചപ്പ് പരിപാടിയും പതിവായി കേൾക്കാറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സെക്കൻഡ് ഷോ സിനിമ കാണാൻ പോയ അനുഭവമാണ് ഇന്ന് എനിക്ക് ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാനുള്ളത്. എന്റെ വീട്ടിൽ ഒരു കളിയിൽ ഉണ്ടായിരുന്നു. ഇതോടൊപ്പം ഒരു മുറിയുമുണ്ടായിരുന്നു. ഈ മുറിയാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. രാത്രി ആഹാരം കഴിച്ചതിനു ശേഷം ഞാൻ തനിച്ചാണ് ഈ മുറിയിൽ കിടക്കുന്നത്. എന്നാൽ ചില ദിവസങ്ങളിൽ ഞാൻ മറ്റു കുടുംബാംഗങ്ങളറിയാതെ സെക്കൻഡ് ഷോ സിനിമ കാണാൻ പോകും. വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് തിയേറ്റർ. മിക്കവാറും നടന്നാണ് പോകുന്നത്. ചിലപ്പോൾ ഓട്ടം കഴിഞ്ഞ് മടങ്ങി വരുന്ന ഓട്ടോറിക്ഷ കിട്ടാനും സാധ്യതയുണ്ട്. സിനിമ കഴിഞ്ഞ് തിരിച്ചു വരുന്നത് നടന്നു തന്നെയാണ്. ഒരു ദിവസം ഇങ്ങനെ സിനിമ കണ്ട ശേഷം മടങ്ങി വരുമ്പോൾ പകുതി ദൂരമെത്തിയപ്പോൾ ഒരു ഓട്ടോറിക്ഷ എന്നെ ഇടിച്ചിട്ടിട്ട് കടന്നു കളഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ ഞാൻ ദൂരെ തെറിച്ച് വീഴുകയും എന്റെ ഒരു കൈ കുറച്ച് മുറിയുകയും ചെയ്തു. എന്റെ കയ്യിലിരുന്ന ടോർച്ച് താഴെ വീണ് കേടായി. സമയം ഏകദേശം 12:30. വിജനമായ റോഡ്, സഹായത്തിന് ആരുമില്ല. ഏതായാലും വീട്ടിൽ പോയി മുറിവ് കഴുകി മരുന്ന് വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയപ്പോഴാണ് ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്റെ പോക്കറ്റിൽ കിടന്ന എന്റെ മുറിയുടെ താക്കോൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. താക്കോലില്ലാതെ മുറി തുറക്കാൻ പറ്റില്ല. ഞാൻ അപകടം നടന്ന സ്ഥലത്തേക്ക് തിരിച്ചു നടന്നു. അവിടെ എത്തിയ റോഡിൽ പരിശോധന നടത്തിയപ്പോൾ താക്കോൽ കിട്ടി. വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് നടന്നു. അന്ന് ആ ഭാഗത്ത് ഒരു ഡോക്ടർ ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് ഒരു ക്ലിനിക്ക് നടത്തുന്നുണ്ടായിരുന്നു. അവിടെ പോയി മുറിവ് ഡ്രസ്സ് ചെയ്തു. ഭാഗ്യത്തിന് ക്ലിനിക്കിൽ കൊടുക്കാനുള്ള പണം എന്റെ പക്കലുണ്ടായിരുന്നു. പിന്നീട് ഏതാനും ദിവസങ്ങൾ എന്റെ കയ്യിലെ മുറിവ് കുടുംബാംഗങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി ഞാൻ ഫുൾ കൈ ഷർട്ട് ധരിക്കുകയും കൈയുടെ മടക്ക് നിവർത്തിയിടുകയും ചെയ്യുമായിരുന്നു. ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ മുറിവ് ഉണങ്ങി ഭേദമായി. ഇപ്പോൾ ആ കളിയിൽ പൊളിച്ചു മാറ്റി പുതിയ വീട് പണിതു. ഈ അവസരത്തിൽ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം അരുവി തേനരുവി എന്ന ഗാനമാണ്. നമുക്ക് ആ ഗാനം കേട്ടാലോ? വയലാർ എഴുതി ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം.

പ്രിയ ശ്രോതാക്കളെ, മലയാളികളുടെ മനസ്സിൽ ഓർമ്മകളുടെ ഒരുപിടി പുഷ്പങ്ങൾ വാരിയിട്ടാണ് എസ് ജാനകി എന്ന അതുല്യ കലാകാരി മടങ്ങുന്നത്. ആ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരിക്കൽ കൂടി പ്രണാമമർപ്പിച്ചുകൊണ്ട് എസ് ജാനകി ആലപിച്ച ഒരു ഗാനം ഓർമ്മച്ചപ്പിൽ ഇപ്പോൾ കേൾക്കാം.

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഓർമ്മച്ചപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം ormachappu@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം NJ ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം നിർവഹണം NJ ജോഷിലാൽ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. ഈ മാസം 25 വരെ നീളുന്ന യാത്രയിൽ മാൽഡോവ, നോർത്ത് മാസിഡോ

ിയ റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. സ്വാതന്ത്ര്യസമര സേനാനി മംഗൾ പാണ്ഡെയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരമർപ്പിച്ചു. മാതൃരാജ്യത്തിന്റെ അഭിമാനവും ആദരവും ഉയർത്തിപ്പിടിക്കുന്നതിന് സ്വജീവൻ നൽകിയ വ്യക്തിയാണ് മംഗൾ പാണ്ഡെയെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നാളെ ആരംഭിക്കുന്ന പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. ഉക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ കിഴക്കൻ മോസ്കോയിൽ 9 പേർ കൊല്ലപ്പെട്ടു, 80 പേർക്ക് പരിക്കേറ്റു. സമൂഹത്തിൽ മതസൌഹാർദ്ദവും പരസ്പര വിശ്വാസവും കൂടുതൽ ദൃഢമാക്കാനും തെറ്റായ പ്രചാരണങ്ങളെ പ്രതിരോധിക്കാനും കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ മതസാമുദായിക സൌഹാർദ്ദ മൈത്രി യോഗം ചേർന്നു. പ്രാദേശിക തലത്തിൽ സമാധാനം ഉറപ്പാക്കാൻ താഴെത്തട്ടിൽ സമാധാന സമിതികൾ അടിയന്തരമായി രൂപീകരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്തെ പട്ടികജാതി സമൂഹത്തിന്റെ വികസന ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യുന്നതും വകമാറ്റുന്നതും തടയാൻ നിയമനിർമ്മാണം വേണമെന്ന് പട്ടികജാതി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി VC ബിനീഷ്. പട്ടികജാതി മോർച്ച കോഴിക്കോട് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ലോർഡ്സിൽ. ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. ഇരു ടീമുകളും ഓരോ ജയം നേടി പരമ്പര സമനിലയിലാണ്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 12 മണിക്ക് കേൾക്കാം.

എല്ലാവർക്കും ഇന്നത്തെ ബാലലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവനന്തപുരം കുന്നംപുറം ചിന്മയ വിദ്യാലയത്തിലെ കൂട്ടുകാരാണ് നമ്മളോടൊപ്പം പരിപാടികളുമായുള്ളത്. ഇന്ന് ആദ്യം ഒരു ശാസ്ത്രീയ സംഗീതമായാലോ. പാടുന്നത് നിരഞ്ജൻ എം എസ്.

ദപമഗരിയാനന്ദ ഗരിസനീ ദപനടമാടുവാർത്തില്ല സരിഗമപദപസ ഗരിസനീ ദരിസനീ ദപദപമഗരിയാനന്ദ ഗരി സ നീ ദരി സ നീ ദപ സ നീ ദപമ നട്ടമാടുവാർത്തില്ല സരിഗമപദപമ ഗരിഗമപദപ സ നീ ദ സരി സരിഗമ

ഗരി സസ സ സ ദശരി ഗ പ പ മ ദ പ മ ഗരി ഗ മ പ ദ ദശരി ഗ പ മ ഗരി സനി ദ പ മ പ ദ പ സനി ഗരി സനി ദ ഗരി സനി ദരി സനി ദ പ ഗരി സനി ദരി സനി ദ പ ദ പ മ ഗരി സരി ഗ മ ഗ സരി ഗ

0: നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളിലും ക്ഷമ നഷ്ടപ്പെടാറില്ലേ? നമ്മുടെ ജീവിതത്തിൽ ക്ഷമ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു പ്രാർത്ഥനാ പിഎം.
1: ശരിയായ അവബോധമുണ്ടെങ്കിൽ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും തിരിച്ചറിയാനും തെറ്റായ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാനും നമുക്ക് കഴിയും. അവബോധമെന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക എന്നാണ് അർത്ഥം. ക്രോധം, അസൂയ തുടങ്ങിയവയെ നിയന്ത്രിക്കാനും അലസത, അക്ഷമ, അത്യാഗ്രഹം തുടങ്ങിയവയെ ഒഴിവാക്കാനും അവബോധം കൊണ്ട് സാധിക്കും. ഒരിക്കൽ ഒരു വൃദ്ധ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഒരു സ്റ്റോപ്പിൽ വെച്ച് അഹങ്കാരിയായ ഒരു ചെറുപ്പക്കാരി കുറേ ബാഗുകളുമായി ബസ്സിൽ കയറി. അവർ ആ ബാഗുകളെല്ലാം വൃദ്ധയുടെ മുന്നിൽ വെച്ച് അടുത്ത സീറ്റിലിരുന്നു. വൃദ്ധയ്ക്ക് കാൽ വെക്കാനുള്ള സ്ഥലം പോലുമില്ലായിരുന്നു. പക്ഷേ അവർ ഒരു പരാതിയും പറയാതെ ശാന്തയായിരുന്നു. ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയപ്പോൾ അവർ എണീറ്റു. ഇതെല്ലാം ശ്രദ്ധിച്ചിരുന്ന മറ്റൊരു യാത്രക്കാരി അവരോട് ചോദിച്ചു, ആ ചെറുപ്പക്കാരി നിങ്ങളെ ഇത്രയും ബുദ്ധിമുട്ടിച്ചിട്ടും എന്തേ നിങ്ങൾ പരാതിയൊന്നും പറഞ്ഞില്ല? വൃദ്ധ പുഞ്ചിരിയോടെ പറഞ്ഞു, സഹോദരി, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മനഃശാന്തി കളയണോ? എന്റെ യാത്ര ഈ സ്റ്റോപ്പിൽ തീരും. ഞാൻ ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ ആ തരംഗങ്ങളുമായിട്ടായിരിക്കും ഞാൻ വീട്ടിലേക്ക് മടങ്ങുന്നത്. എന്റെ മക്കളോടും മരുമക്കളോടും ഞാൻ ദേഷ്യം കാണിച്ചു എന്ന് വരാം. നമ്മുടെ ജീവിതയാത്ര വളരെ ചെറുതാണ്. മറ്റുള്ളവരോട് പൊരുത്തപ്പെട്ട് മുന്നോട്ടു പോകാൻ കഴിഞ്ഞാൽ നമുക്കു തന്നെയാണ് അതിന്റെ ഗുണം. ഈ കഥയുടെ സാരം അധർമ്മത്തോട് വിട്ടുവീഴ്ച ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ടു പോകണം എന്നല്ല, മറിച്ച് ആത്മനിയന്ത്രണമുണ്ടെങ്കിൽ നമുക്കും മറ്റുള്ളവർക്കും ഒരുപോലെ പ്രയോജനമുണ്ടാകും എന്നാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മൾ നിയന്ത്രണം പാലിച്ചാൽ നമ്മുടെ ആ നല്ല മാതൃക മറ്റുള്ളവരിലും മാറ്റമുണ്ടാക്കാം. ക്ഷമ നമ്മുടെ ശരീരത്തിലും മനസ്സിലും നമ്മുടെ കർമ്മങ്ങളിലും ജീവിതത്തിലുള്ള സ്ഥാനമാനങ്ങളിലും കൂടുതൽ ഗുണങ്ങൾ നൽകും. ക്ഷമ ഏറ്റവും ശക്തമായ ഒരു കവചമാണ്. മനസ്സിനെ നമ്മുടെ കയ്യിൽ നിർത്താനുള്ള ഒരു ഉപായമാണ്. ക്ഷമിക്കാനുള്ള ശക്തി നാം ഓരോരുത്തരും ആർജിക്കുക തന്നെ വേണം.
0: അടുത്തതൊരു ലളിതഗാനമാണ്, പാടുന്നത് എസ് ശിവാനി.

0: ബാല്യോകത്തിൽ ഇനിയൊരു വയലിൻ വാദനമായാലോ. വയലിൻ വായിക്കുന്നത് ഹരിദത്ത് പ്രകാശ്.
1: സദാപാലയ എന്ന കീർത്തനമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്.

അർത്ഥം പൊരു ശ്രുതിലയയാമം. കാലങ്ങളാറിലും സഞ്ചാരരാഗത്തിൽ കല്യാണീ നടനം.

ശ്രുതിലയയാമം ശ്യാമകൃഷ്ണ ഹരഭാഗ്യം സാധകസായുജ സൗരത്രയം ശ്യാമകൃഷ്ണ ഹരഭാഗ്യം സാധകസായുജ സൗരത്രയം.

0: തംപൂരു ശ്രുതിലയയാമം.
1: എല്ലാവർക്കും ഇന്നത്തെ ബാലലോകം ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുവരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം കുന്നംപുറം ചിന്മയ വിദ്യാലയത്തിലെ കൂട്ടുകാരാണ്.

ആകാശവാണി അനന്തപുരി FM 101.9. കുട്ടികൾക്കുള്ള ചലച്ചിത്ര ഗാനങ്ങളുമായി ഇപ്പോൾ പഞ്ചാര മിഠായി. ചിത്രം മാണിക്യക്കല്ല്, മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം, രചന അനിൽ പനച്ചൂരാൻ, സംഗീതം എം ജയചന്ദ്രൻ.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
2: കൂടാതെ എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
2: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
3: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
5: ഷോറൂം സന്ദർശിക്കൂ.
6: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
7: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
8: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
9: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
8: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി. കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
10: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
11: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45 ലംഹേ സ്പോൺസേർഡ് പരിപാടി. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
12: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
2: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: ചിത്രം നാടോടി, MG ശ്രീകുമാർ, മിൻമിനി, ആൻഡ്രു അലക്സ് എന്നിവർ പാടിയ ഗാനം. രചന ONV കുറുപ്പ്, സംഗീതം SP വെങ്കടേഷ്.

ഒരറിയിപ്പ്. നാളെ രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ പി കെ ജഗതിരാജ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495563321, 9495563321. നാളെ രാവിലെ 11:02 ഹലോ ആകാശവാണി അറിയിപ്പ് സമാപിച്ചു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ചിത്രം സമയമായില്ല പോലും. പി. സുശീല പാടിയ ഗാനം, രചന ONV കുറുപ്പ്, സംഗീതം സലിൽ ചൌധരി.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചിത്രം ഓപ്പോൾ, ലതാദേവിയും മാലതിയും പാടിയ ഗാനം, രചന പി ഭാസ്കരൻ, സംഗീതം എം ബി ശ്രീനിവാസൻ.

0: സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മാൾഡോവ, വടക്കൻ മാസഡോണിയ, റൊമാനിയ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവ പ്രസിഡന്റ് മയ്യ സന്തുവുമായി കൂടിക്കാഴ്ച നടത്തും. മാൾഡോവ പാർലമെന്റ് പ്രസിഡന്റ് ഇഗോർ ഗ്രോസുമായും രാഷ്ട്രപതി ചർച്ചകൾ നടത്തും. മാൾഡോവ ഇന്ത്യ പാർലമെന്റ് ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളുമായി ആശയവിനിമയം നടത്തിയ ശേഷം ബിസിനസ് ഫോറത്തെയും ഇന്ത്യൻ സമൂഹത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. സ്വാതന്ത്ര്യസമരസേനാനിയും വിപ്ലവകാരിയുമായ മംഗൾ പാണ്ഡെയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി നേർന്നു. മാതൃരാജ്യത്തിന്റെ അഭിമാനവും അന്തസ്സും ഉയർത്തിപ്പിടിക്കാനാണ് മംഗൾ പാണ്ഡെ ജീവൻ ബലിയർപ്പിച്ചതെന്ന് നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു.

ജമ്മുകശ്മീരിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായ സാഹചര്യം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായും ചർച്ച ചെയ്തു. ദുരിതബാധിതരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സാധ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്ന് അമിത്ഷാ ഇരുവരെയും അറിയിച്ചു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കം. അല്പസമയത്തിനകം മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. പകൽ മിച്ചം വരുന്ന സൌരോർജ്ജ വൈദ്യുതി സംഭരിച്ച് പീക്ക് സമയങ്ങളിൽ ഗ്രിഡിലേക്ക് വിതരണം ചെയ്യാൻ കഴിയുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലയത്തിന്റെ പ്രവൃത്തി കാസർഗോഡ് മൈലാട്ടിയിൽ പുരോഗമിക്കുന്നു. 125 മെഗാവാട്ട് ശേഷിയോടെ നിലയത്തിൽ നിന്ന് പ്രതിദിനം 500,000 യൂണിറ്റ് വൈദ്യുതി വരെ വിതരണം ചെയ്യാനാകും. സേഡ് നാഗ്ജി മുൻ ഫുട്ബോൾ താരവും ഗോൾ കീപ്പറുമായ നാസർ കിനാശേരിയെ കോഴിക്കോട് കാളൂർ റോഡ് ഫുട്ബോൾ ഫാൻസിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. ഫിഫ വേൾഡ് കപ്പിനോടനുബന്ധിച്ച് മാങ്കാവിലെ ചടങ്ങിലാണ് ആദരം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം പി വി സിന്ധുവിന്. ഫൈനലിൽ ജപ്പാന്റെ അകാനി യമാഗുച്ചിയാണ് സിന്ധു പരാജയപ്പെടുത്തിയത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും ഒരു മണിക്ക് കേൾക്കാം.

യുഗ്മഗാനങ്ങളുമായി ഇപ്പോൾ ഗാനമാലിക. ചിത്രം പാപ്പി അപ്പച്ച, മധു ബാലകൃഷ്ണനും സുജാതയും പാടിയ ഗാനം. രചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം വിദ്യാസാഗർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: അനന്തപുരി FM ഇന്ന് ഉച്ചയ്ക്ക് 1-2 ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. ഈ പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281420305. മറക്കാതെ കേൾക്കുക, സന്ദേശങ്ങൾ അയക്കുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305. ഈണപ്പൂക്കൂട ഇന്ന് ഉച്ചയ്ക്ക് 1-2 അനന്തപുരി FM. ചിത്രം മീശ മാധവൻ, യേശുദാസും സുജാതയും പാടിയ ഗാനം, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്
1: ചിത്രം ക്രോണിക് ബാച്ചിലർ. MG ശ്രീകുമാറും ചിത്ര അയ്യരും പാടിയ ഗാനം. രചന കൈതപ്രം. സംഗീതം ദീപക് ദേവ്.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ഡോക്ടർ ജോളി സക്കറിയ അതിഥിയായി പങ്കെടുക്കുന്നു.
3: തീർച്ചയായിട്ടും ജീവിതകാലത്തിൽ എന്നും നമ്മൾ മരിക്കുന്നിടം വരെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ് അത്. പ്രത്യേകിച്ച് അധ്യാപനം, കവിത നമ്മൾ മനസ്സറിഞ്ഞു പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നത്, കുട്ടികളുടെ കൂടെ ടൂറ് പോകുന്നു, അവരുടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നു.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30.
4: പ്രായോജകർ,
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
6: ചിത്രം പട്ടാളം, P. ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ഒരറിയിപ്പ്. നാളെ രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ പി കെ ജഗദീരാജ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, 9495569321. നാളെ രാവിലെ 11:02 ഹലോ ആകാശവാണി അറിയിപ്പ് സമാപിച്ചു.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ചിത്രം ഉസ്താദ്, എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: മുണ്ടിനേര് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സിനിയ ടി നുജൂം സംസാരിക്കുന്നു.
2: പണ്ടുകാലത്ത് വളരെ വ്യാപകമായി കുട്ടികളിൽ കണ്ടുവന്നിരുന്ന ഒരസുഖമാണ് മുണ്ടുനീര്. അത്രത്തോളം പിന്നീട് ഈ മംസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ 2-3 വർഷമായിട്ട് വളരെയധികം കേസുകൾ മംസ് അഥവാ മുണ്ടുനീര് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് 2026 കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 5500 സ്ഥിരീകരിക്കപ്പെട്ട മംസ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ അസുഖത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു വാക്സിൻ എടുക്കുന്നതിലൂടെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. കൂടുതൽ ഇത് കുഞ്ഞുങ്ങളിലാണ് കാണുന്നത്. ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്ക് പകരുന്നത് കുറച്ച് ശ്രദ്ധ എടുത്താൽ അത് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ആദ്യമായിട്ട് മംസ് അഥവാ മുണ്ടുനീര് എന്താണെന്നുള്ളതാണ്. ഇതൊരു വൈറൽ അണുബാധയാണ്. കൂടുതലും കുട്ടികളിലാണ് കാണപ്പെടുന്നത്. നമ്മുടെ ഒരു പഠനത്തിൽ 5 മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് കൂടുതലായിട്ട് മംസ് കണ്ടത്. പാരാമിക്സോ വൈറസ് എന്ന ഗണത്തിൽപ്പെട്ട ഒരു വൈറസാണ് ഇത്. കൂടുതലും നമ്മുടെ ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ, നമ്മുടെ സലൈവറി ഗ്ലാൻസ്, പ്രത്യേകിച്ച് പാരോട്ടിഡ് എന്ന് പറയുന്ന ഗ്രന്ഥിയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതലും മറ്റു പനിയിൽ നിന്നും തിരിച്ചറിയുന്നത് ഈ ഒരു ഗ്രന്ഥിയുടെ വീക്കം കാരണം നമുക്ക് താടിയെല്ലിന്റെ ഭാഗത്ത്, അതായത് ചെവിക്ക് പിറകിലുള്ള ഭാഗത്തായി കാണപ്പെടുന്ന ഒരു വീക്കം, അങ്ങനെയാണ് നമ്മൾ അതിനെ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്നത്? ഈ രോഗം ബാധിച്ച ഒരു വ്യക്തി ചുമയ്ക്കുകയോ തുമ്മുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ പുറപ്പെടുന്ന ചില ചെറിയ കണങ്ങൾ, അതുവഴിയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ അസുഖം പകരുന്നത്. കൂടാതെ തന്നെ ചെറുകണികകൾ ചെന്ന് പറ്റിപ്പിടിക്കുന്ന പ്രതലങ്ങൾ, ഉദാഹരണത്തിന് വ്യക്തി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, ഡോറിന്റെ നോബ്, സ്വിച്ച് ബോർഡ്, ഇങ്ങനെയൊക്കെയുള്ള പ്രതലങ്ങളിൽ ഈ കണികകൾ പറ്റിപ്പിടിക്കുകയും അത് മറ്റൊരു വ്യക്തി തൊടുമ്പോഴോ ഉപയോഗിക്കുമ്പോഴോ ആ വ്യക്തിയിലേക്ക് ഈ വൈറസ് കയറിപ്പറ്റുകയോ ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വ്യാപനം നടക്കുന്നത്. രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ രോഗാണു കടന്നുകൂടിയാൽ ഏകദേശം 2 മുതൽ 3 ആഴ്ച കാലയളവിനകത്താണ് മറ്റേ വ്യക്തിക്ക് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. ഇതാണ് അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. കൃത്യമായി പറഞ്ഞാൽ 12 മുതൽ 25 ദിവസം കഴിഞ്ഞാണ് ആ വ്യക്തിക്ക് രോഗലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. അപ്പൊ ഈ രോഗലക്ഷണങ്ങൾ സാധാരണ ഒരു വൈറൽ അസുഖത്തിന് വരുന്ന പോലെയുള്ള പനി, തലവേദന, ദേഹമാസകലമുള്ള വേദന, വളരെയധികം ക്ഷീണം അനുഭവപ്പെടുക, ഇതൊക്കെ മറ്റു വൈറൽ പനികളിലുള്ളതുപോലെ തന്നെ ഈ മംസ് വരുന്ന ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ വ്യക്തിക്കോ ഉണ്ടാകാം. പക്ഷേ മറ്റു വൈറൽ പനികളിൽ നിന്ന് തിരിച്ചറിയുന്നത് ഉമിനീർ ഗ്രന്ഥിയിൽ വരുന്ന വീക്കം ആണ്. ചിലപ്പോൾ 2 വശത്തും ഈ വീക്കം കാണാം, അല്ലെങ്കിൽ 1 വശത്തായിട്ടായിരിക്കും കാണുന്നത്. നമ്മളൊരു പഠനത്തിൽ കണ്ടത് 65% ആൾക്കാരിലും 1 വശത്തു മാത്രമേ വീക്കം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ളവർക്കാണ് 2 വശത്തുമായിട്ട് വീക്കം ഉണ്ടായിരുന്നത്. പക്ഷെ എല്ലാവർക്കും തന്നെ ഇത്തരത്തിൽ ചെവിക്ക് പിറകിലുള്ള ഒരു വീക്കം ഉണ്ടായിരുന്നു. മറ്റ് രോഗലക്ഷണങ്ങൾ കണ്ടത് പനി ഉണ്ടായിരുന്നു, പക്ഷെ അതോടൊപ്പം ചെവിയിലുള്ള ഒരു വേദന, പിന്നെ ആഹാരം ചവയ്ക്കാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ളതാണ് സാധാരണ ഗതിയിലുള്ള രോഗലക്ഷണങ്ങൾ. ഇപ്പൊ മിക്ക കുട്ടികളിലും ഈ ഒരു അസുഖം ഒരു നേരിയ തോതിൽ വന്ന് പോകാറുണ്ട്. 1-2 ആഴ്ചയ്ക്കകം പൂർണ്ണമായും കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ ഇല്ലാതെയാവും. പക്ഷെ അപൂർവമായിട്ട് മംസ് അഥവാ മുണ്ടുനീര് കാരണം നമുക്ക് ഗുരുതരാവസ്ഥകൾ വരാറുണ്ട്. വരാവുന്ന ഗുരുതരാവസ്ഥകൾ എന്ന് പറയുന്നത്, ഒന്ന് മെനിഞ്ചൈറ്റിസ്, നമ്മുടെ ഈ തലച്ചോറിന്റെ ആവരണത്തിൽ വരുന്ന വീക്കം, അങ്ങനെ വരാം. പിന്നെ എൻസെഫലൈറ്റിസ് വരാം. എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞാൽ തലച്ചോറിന് വരുന്ന ഒരു വീക്കമാണ്. അതേപോലെ തന്നെ പാൻക്രിയറ്റൈറ്റിസ് വരാം, പാൻക്രിയാസിന്റെ വീക്കം. ഓർക്കൈറ്റിസ്, ഓർക്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ വൃഷണങ്ങളുടെ വീക്കമാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ അപൂർവമായിട്ട് വരാം. പിന്നെ ചിലപ്പോൾ ചില കുട്ടികൾക്ക് പിന്നീട് കേൾവി കുറയുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. ഈ ഒരു അസുഖം കൂടുതലും പേർക്കും നേരിയ തോതിൽ വന്നു പോകുന്നു എങ്കിലും അപൂർവമായിട്ട് ഇത് ഗുരുതരാവസ്ഥയിലേക്ക് പോകാം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൂടുതലും 5 മുതൽ 9 വയസ്സ് വരെ കുട്ടികളിലാണ് ഈ അസുഖം കണ്ടത്. ആ ഒരു പഠനത്തിൽ എനിക്ക് തോന്നുന്നു 1-2 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 25 മുതൽ 35 വയസ്സിനിടയിലുള്ള കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കൂടുതലും 15 വയസ്സിന് താഴെയുള്ള കുട്ടികളിലായിരിക്കും മിക്കപ്പോഴും ഈ അസുഖം കാണുന്നത്. അപ്പോൾ ഒരു കുഞ്ഞിനിത് വന്നാൽ മറ്റൊരു കുട്ടിയിലേക്ക് ഇത് പകരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു രോഗാണു മറ്റൊരാളിലേക്ക് പകരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലയളവ് എന്ന് പറഞ്ഞാൽ ചെവിയുടെ പിറകിൽ വരുന്ന ഒരു വീക്കം കണ്ടു തുടങ്ങി ഒരു 5 ദിവസം, ഈ സമയമാണ് ഏറ്റവും കൂടുതൽ പകർച്ചയുള്ള ഒരു സമയം. ഇങ്ങനെ ഒരു കുട്ടിക്ക് അസുഖം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ കുട്ടിയെ കഴിവതും മറ്റു കുട്ടികളുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അവരെ സ്കൂളിലേക്ക് വിടാതിരിക്കുക. ചിലപ്പോ ഒരു സ്കൂളിലൊക്കെ ഒരു കുട്ടിക്ക് ഈ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ മറ്റു കുട്ടികളിലേക്ക് ഇത് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ സമയത്ത് അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും കുട്ടിക്ക് പനിയുണ്ടോ, കവിളുടെ ഭാഗത്ത് വീക്കമുണ്ടോ എന്നൊക്കെ ദിവസവും ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ മാതാപിതാക്കളോട് അറിയിക്കുകയും അവരെ വീട്ടിൽ തന്നെ വേണ്ട രീതിയിൽ ശുശ്രൂഷിക്കുകയും ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും പാത്രങ്ങളും ഒക്കെ ആണെങ്കിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ മതിയാവും. പിന്നെ ഈ ഒരു കണികകൾ പറ്റിപ്പിടിക്കാൻ സാധ്യതയുള്ള പ്രതലങ്ങൾ, അവയൊക്കെ നമുക്ക് ബ്ലീച്ച് സൊല്യൂഷൻ വെച്ചിട്ട്, ഇപ്പൊ നമ്മുടെ വീടുകളിലുള്ള ഒരു ഡിസ്ഇൻഫെക്റ്റന്റ് സൊല്യൂഷന്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനകത്ത് എത്രത്തോളം സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് എന്നാണ് പറയുന്നത്, ബ്ലീച്ച് എത്രയാണ് അതിന്റെ കോൺസെൻട്രേഷൻ നോക്കണം. ഇപ്പൊ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 20 ml ആ സൊല്യൂഷൻ മതിയാവും. അങ്ങനെ ഒരു ലായനി ഉണ്ടാക്കി വെച്ചാൽ ഈ പ്രതലങ്ങളൊക്കെ അതുപയോഗിച്ച് നമുക്ക് തുടയ്ക്കാം. പിന്നെ നമ്മൾ കൈകൾ ഇടയ്ക്കിടയ്ക്ക് സോപ്പിട്ട്

0: കഴിപ്പിക്കണം. അതുവഴി തന്നെ ഈ രോഗാണു നശിച്ചു പോകും. അപ്പോൾ ഈ സോപ്പ് ഉപയോഗിച്ച് വസ്ത്രങ്ങളും ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ വൃത്തിയാക്കുക, അതുപോലെ ഈ പ്രതലങ്ങൾ ബ്ലീച്ച് സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകിയില്ലെങ്കിൽ സാധാരണ ഹാൻഡ് റബ്ബ് ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് മംസം ഉണ്ടെങ്കിലും അത് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനായിട്ട് മുൻകരുതലുകൾ എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനൊക്കെ പുറമേ ശരിക്കും നമുക്ക് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് വാക്സിൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം മംസിനെതിരെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു വാക്സിൻ ഉണ്ട്. ഇത് MMR വാക്സിൻ, അതായത് മംസിനോടൊപ്പം മീസൽസും റുബല്ലയും അങ്ങനെ മൂന്ന് അസുഖങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തി നൽകുന്ന ഒരു MMR വാക്സിൻ നമുക്ക് ലഭ്യമാണ്. നമ്മുടെ ഒരു ദേശീയ പ്രതിരോധ കുത്തിവെപ്പിന്റെ പരിപാടിയിൽ പക്ഷേ നമുക്ക് ഈ MMR വാക്സിൻ ഇപ്പോൾ നിലവിലില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പരിപാടിയിലുള്ളത് MR വാക്സീനാണ്. അതിൽ മീസിൽസും റുബല്ലയും വാക്സിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ മംസിനെതിരെയുള്ള കുത്തിവെപ്പ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നൽകണം എന്നുണ്ടെങ്കിൽ പ്രത്യേകം വാങ്ങി എടുക്കേണ്ടതാണ്. ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെ ഒരു റെക്കമെൻഡേഷൻ, അവർ നിർദ്ദേശിക്കുന്നത് 3 ഡോസ് MMR വാക്സിൻ എടുക്കണം എന്നാണ്. 9-ാം മാസത്തിലും പിന്നെ 15-ാം മാസത്തിലും പിന്നെ അതിന്റെ ഒരു ബൂസ്റ്റർ 5 വയസ്സിൽ എടുക്കണം എന്നാണ്. അപ്പൊ ഈ 3 ഡോസ് എടുത്താൽ വളരെ ഫലപ്രദമാണ്. പക്ഷേ നമ്മുടെ ഒരു സർക്കാർ പരിപാടിയിൽ ഈ വാക്സിൻ ഇല്ല എന്നുള്ളത് പരിഗണിച്ച് 15 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കെങ്കിലും മാതാപിതാക്കൾക്ക് ഈ MMR വാക്സിൻ കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. ഈ ഒരു വാക്സിൻ ഒരുപാട് വിലയുള്ള വാക്സിൻ അല്ല, ഒരു 100-150 രൂപ. അതിന്റെ അകത്ത് തന്നെ നമുക്ക് ഈ വാക്സിൻ കിട്ടും. അതുകൊണ്ട് ഈ വാക്സിൻ വാങ്ങി 15 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് 1 ഡോസ് എങ്കിലും മാതാപിതാക്കൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം.
1: മുണ്ടിനീര്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സിനിയ ടി നുജൂം സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസും ജയചന്ദ്രനും പാടിയ ഗാനം, ചിത്രം ചിരിയോ ചിരി. രചന ബിജു തിരുമല, സംഗീതം രവീന്ദ്രൻ.

0: ദുഃഖണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ചിത്രം കണ്ണപ്പനുണ്ണി, യേശുദാസും ജയചന്ദ്രനും പാടിയ മറ്റൊരു ഗാനം. രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

0: സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നാളെ ആരംഭിക്കുന്ന പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷിയോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. യോഗത്തിൽ നിന്ന് പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. സംസ്ഥാനത്ത് LDF കാലത്തും പവർകട്ട് ഉണ്ടായിരുന്നുവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇത്തവണ പവർകട്ട് കാരണം ലോകകപ്പ് മത്സരം കാണുന്നതിന് തടസ്സമുണ്ടാവില്ലെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരമായതിനാൽ കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. മന്ത്രിമാരായ എൻ ഷംസുദ്ദീനും റോജി എം ജോണുമാണ് ഇക്കാര്യം അറിയിച്ചത്. ആശുപത്രികളിൽ രാഷ്ട്രീയ പ്രവർത്തനം സംസ്ഥാന ഗവൺമെന്റ് അനുവദിക്കില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ഭക്ഷണം കൊടുക്കുന്നതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ലേബൽ വേണ്ടെന്നും ഇടതുകൈ കൊടുക്കുന്നത് വലതുകൈ അറിയരുത് എന്ന തരത്തിലാവണം അന്നദാനമെന്നും മുരളീധരൻ ആറന്മുളയിൽ അഭിപ്രായപ്പെട്ടു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് തുടക്കമായി. കുടിമരച്ചുവട്ടിൽ പ്രത്യേകം ഒരുക്കിയ സ്ഥലത്ത് മന്ത്രി കെ മുരളീധരൻ നിലവിളക്ക് തെളിയിച്ച് ചടങ്ങിന് തുടക്കം കുറിച്ചു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കാറും ലോറിയും കൂട്ടിയിടിച്ച് 4 പേർ മരിച്ചു. ദേശീയപാത 16 സത്താറാവു ജംഗ്ഷന് സമീപമാണ് അപകടം. കൈപ്പാട് കൃഷി പ്രോത്സാഹിപ്പിക്കാൻ കണ്ണൂർ 7 മൈലിൽ കൈപ്പാട് ഫെസ്റ്റ് തുടങ്ങി. ചൊവ്വാഴ്ച വരെയാണ് ഫെസ്റ്റ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കലാശ പോരാട്ടത്തിൽ രാത്രി 12:30 അർജന്റീന സ്പെയിനെ നേരിടും. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ് മത്സരം.

ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ വാട്സ്ആപ്പ് സന്ദേശങ്ങളിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കുന്ന പരിപാടി. ഈ പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281-4203-05. പരിപാടിയിൽ ആദ്യം മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് കൊല്ലം കടക്കിൽ നിന്നും ദീപ ബിജു.

0: ഓണം വരവായി.
1: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
0: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം, നാളെ രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
3: ചിത്രം വചനം. യേശുദാസ് പാടിയ ഗാനം ആവശ്യപ്പെട്ടത് തച്ചോട്ടുകാവ് നിന്നും ആശാ ശരത്. രചന ONV കുറുപ്പ്. സംഗീതം മോഹൻ സിത്താര.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ചിത്രം അനുഭവം. യേശുദാസ് പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് പത്തനംതിട്ട ഇലവൻതിട്ട നിന്നും സന്ധ്യ സുരേഷ്. രചന ബിജു തിരുമല. സംഗീതം AT ഉമ്മർ.

0: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി ചാല.
1: എംആർടി ലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
2: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി കുക്ക്വെയർ ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
3: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ.
4: എംആർടി മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
5: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
6: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
7: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
8: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
9: ചിത്രം ഡെയ്സി യേശുദാസ് പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് വെങ്ങാനൂർ നിന്നും ലതാ സുരേഷ്. രചന പി ഭാസ്കരൻ, സംഗീതം ശ്യാം.

0: ഒരു പുഷ്പം മാത്രം.
1: ചിത്രം ചുവന്ന സന്ധ്യകൾ. വണ്ടിത്തടത്ത് നിന്ന് അശോകൻ ആവശ്യപ്പെട്ട ഗാനം. രചന വയലാർ, സംഗീതം ജി ദേവരാജൻ, പാടിയത് ശ്രീകാന്ത്.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചിത്രം അച്ചാണി യേശുദാസ് പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് കാലടിയിൽ നിന്നും അമ്മു, ദീപു, ശ്രേയസ് എന്നീ ശ്രോതാക്കളാണ്. രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ഡോക്ടർ ജോളി സക്കറിയ അതിഥിയായി പങ്കെടുക്കുന്നു.
3: അത് ചിലപ്പം സന്തോഷമാകാം, ചിലപ്പം ദുഃഖമാകാം, ചിലപ്പോൾ പ്രതീക്ഷയാകാം. അത് നമ്മളെ മനസ്സിനെ വല്ലാതെ മഥിക്കും. അപ്പോൾ അത് ചിലപ്പം വാക്കുകൾക്ക് അതീതമാകും. നമ്മൾ അറിയാതെ തന്നെ തൂലികയിൽ നിന്നും അടർന്നു വീഴുന്നതാണ് കവിത എന്ന്.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചിത്രം വിഷ്ണുലോകം. എം ജി ശ്രീകുമാർ പാടിയ ഗാനത്തിന് സന്ദേശമയച്ചത് ഉള്ളൂർ നിന്നും മുരളീകൃഷ്ണൻ, രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ചിത്രം പാലം എസ് ജാനകിയും കൃഷ്ണേന്ദ്രനും പാടിയ ഗാനം ആവശ്യപ്പെട്ടത് ചെന്നൈയിലൂടെ നിന്നും ശൈലജ, രമ എന്നീ ശ്രോതാക്കളാണ്.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: ചിത്രം ദശരഥം എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ആവശ്യപ്പെട്ടത് വേളിയിൽ നിന്നും ശാന്തിക, രചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചിത്രം റോബിൻഹുഡ് വിജയ് യേശുദാസും ശ്വേതയും പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് അരുവിക്കര നിന്നും ശൈലജകുമാരി. രചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 4 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ സാൻസിബാർ പ്രസിഡന്റ് ഹുസൈൻ അലി മിനി വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഉന്നത വിദ്യാഭ്യാസം, ജലവിതരണം, ആരോഗ്യം, നിർമ്മിത ബുദ്ധി മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്ന കാര്യം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 26-ന്. പരിപാടിയുടെ 136-ാം പതിപ്പാണിത്. നൂതന ആശയങ്ങളും ആഗോള പങ്കാളിത്തങ്ങളും വഴി പരമ്പരാഗത ഇന്ത്യൻ കരകൌശല വിദ്യയിലൂടെ എങ്ങനെ സാമ്പത്തിക വളർച്ച കൈവരിക്കാനാകുമെന്ന് വ്യക്തമാക്കുന്ന കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ലേഖനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു. ഒരു ജില്ല ഒരു ഉത്പന്നം എന്ന ക്യാമ്പയിനിലൂടെ തദ്ദേശീയ ഉത്പന്നങ്ങൾക്ക് വിപണി ലഭിച്ചെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും വള്ളസദ്യയിൽ പങ്കെടുത്തു. ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ സെപ്റ്റംബർ 16 വരെയാണ് വള്ളസദ്യ. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരമായതിനാൽ കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. മന്ത്രിമാരായ എൻ ഷംസുദ്ദീനും റോജി എം ജോണുമാണ് ഇക്കാര്യം അറിയിച്ചത്. അവധിയാണെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ലെന്ന് മന്ത്രി റോജി എം ജോൺ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അവധിയെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ പി സിന്ധുവിനെ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അഭിനന്ദിച്ചു. ഇത് ചരിത്ര വിജയമാണെന്നും രാജ്യം മുഴുവൻ നേട്ടത്തിൽ അഭിമാനിക്കുന്നുവെന്നും മാണ്ഡവ്യ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ലോർഡ്സിൽ. ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ വീണ്ടും 5 മണിക്ക് കേൾക്കാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇപ്പോൾ ബാക്ക് ടു ബാക്ക് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം വേനലിൽ ഒരു മഴ, യേശുദാസ് പാടിയ ഗാനം, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചിത്രം ഈണ. കൃഷ്ണചന്ദ്രൻ പാടിയ ഗാനം. രചന ബിജു തിരുമല. സംഗീതം എ.ടി. ഉമ്മർ.

0: വേണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്. ചിത്രം അവൻ അനന്ത പത്മനാഭൻ. രചന പി കെ ഗോ.

യേശുദാസ് പാടിയ ഗാനമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 3 മണി. തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഇപ്പോൾ തിരൈപ്പൂക്കൾ. ചിത്രം നിനൈത്താലേ എനിക്കും, എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: ചിത്രം മൗനം സമ്മതം. യേശുദാസും ചിത്രയും പാടിയ ഗാനം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ചിത്രം പുതുപുതു വാർത്തകൾ, SP ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: अरे मोहन भाई, काफी बिजी लग रहे हो.
2: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
1: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
2: सच?
1: सीधा बैंक या वित्त संस्था में जाओ.

0: या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
1: समझ गया।
2: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
3: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
2: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
3: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ചിത്രം കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ, ചിത്രപാടിയ ഗാനം

ഒരറിയിപ്പ്. നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ പി കെ ജഗതിരാജ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655321, 9495956321. നാളെ രാവിലെ 11:00 ഹലോ ആകാശവാണി അറിയിപ്പ് സമാപിച്ചു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചിത്രം പടയപ്പ, ശ്രീനിവാസ്, ശ്രീറാം, നിത്യശ്രീ എന്നിവർ പാടിയ ഗാനം.

ったけれど、た

ചിത്രം മുതൽ മര്യാദ, എസ് ജാനകി പാടിയ ഗാനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: എസ് ജാനകി പാടിയ ഒരു ഗാനം കൂടെ കേൾക്കാം. ചിത്രം പകൽ നിലാവ്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. പ്രമേഹ രോഗത്തിന്റെ സങ്കീർണതകൾ എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിക്സിന്റെ മുൻ ഡയറക്ടറും CEO-യുമായിരുന്ന ഡോക്ടർ വി മോഹനൻ നായർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: സർ. സാധാരണ പ്രമേഹ രോഗികളിൽ കണ്ടുവരാറുള്ള സങ്കീർണതകൾ എന്തെല്ലാമാണ്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
3: പ്രമേഹ രോഗം, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, വളരെ വിചിത്രമായ ചില കാര്യങ്ങൾ നമ്മൾ ക്ലിനിക്കൽ പ്രാക്ടീസിൽ കാണാറുണ്ട്. എൻ്റെ അടുത്ത് വരുന്ന പല രോഗികളുടെ അടുത്തും ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ അല്ലെങ്കിൽ പ്രഷറുണ്ടോ, ഉടനെ മറുപടി വരും, ഇല്ല, പ്രമേഹമില്ല, ഞങ്ങൾക്ക് ഷുഗറും ഇല്ല, പ്രഷറും ഇല്ല. എങ്ങനെ അറിയാം? നോക്കിയിട്ടില്ല. അപ്പോൾ പ്രമേഹ രോഗം ഒരിക്കലും പരിശോധിച്ചിട്ടില്ല ഉണ്ടോ ഇല്ലയെന്ന്. പല ആളുകളും നിർഭാഗ്യവശാൽ പ്രമേഹ രോഗവുമായിട്ട് നമ്മൾ വരുന്ന, അല്ലെങ്കിൽ പ്രമേഹം കണ്ടുപിടിക്കുന്നത് തന്നെ അതിൻ്റെ സങ്കീർണതകളുമായിട്ട് വരുമ്പോഴാണ്. ഏറ്റവും ലളിതമായൊരു ഉദാഹരണം പറഞ്ഞാൽ, ചില പേഷ്യൻസ് കാലിലെ തരിപ്പും പെരിപ്പുമായിട്ട് വരും. രാത്രിയിൽ കാലിലെ മരവിപ്പോ അല്ലെങ്കിൽ തരിപ്പ് കാരണം ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞേച്ചു വരും. പരിശോധിച്ച് വരുമ്പോഴാണ് അവർക്ക് ഡയബറ്റീസ് ഉണ്ടെന്നും, കുറേക്കാലം കൊണ്ട് ദീർഘകാലം കൊണ്ട് ഡയബറ്റീസ് ഉണ്ട്, ഡയബറ്റീസിൻ്റെ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന പ്രമേഹം കാരണം കാലിലെ ഞരമ്പുകൾക്കുണ്ടാവുന്ന സങ്കീർണത ഈ മനുഷ്യന് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാവുന്നത് അയാൾക്ക് പ്രമേഹം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നതും അപ്പോഴാണ്. അപ്പോൾ അറിയാതെ വരുന്ന സങ്കീർണതകളുണ്ട്. അപ്പോൾ അറിയാതെ വരുന്ന സങ്കീർണതകളുടെ കൂട്ടത്തിൽ ആദ്യം പറയാവുന്ന ഒന്നാണ് ഈ ഡയബറ്റിക് ന്യൂറോപ്പതി. എന്നാൽ ഭാഗ്യവശാൽ, നിർഭാഗ്യങ്ങൾക്കിടയിലും ചില ഭാഗ്യമുണ്ട്, ഭാഗ്യവശാൽ പ്രമേഹ രോഗത്തിൻ്റെ സങ്കീർണതകൾ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു വസ്തുത. ഒരു ഉദാഹരണത്തിന്, പ്രമേഹ രോഗം കാരണം വരുന്ന ഡയബറ്റിക് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ ഡയബറ്റീസ് റിലേറ്റഡ് കിഡ്നി ഡിസീസ്, വൃക്കകൾക്ക് വരുന്ന പ്രമേഹ രോഗത്തിൻ്റെ സങ്കീർണതകൾ, നേരത്തെ CKD ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് വിളിച്ചിരുന്ന, ഇപ്പം നമ്മൾ ഡയബറ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്ന പ്രമേഹ രോഗം, പ്രമേഹത്തിൻ്റെ സങ്കീർണത ആരിൽ വരും എന്ന് ചോദിച്ചാൽ ഏകദേശം നമുക്കൊരു ഹൈ പ്രിസിഷൻ, കൂടുതൽ വ്യക്തതയോടുള്ള കാർ പറയാൻ പറ്റും, നിങ്ങൾക്ക് പ്രമേഹ രോഗം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു, നിങ്ങളൊരു 6 കൊല്ലം ചികിത്സിക്കാതിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 6 കൊല്ലം നിങ്ങളുടെ, ഒരു 6 കൊല്ലത്തിലധികം നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ നിയന്ത്രണ വിധേയം അല്ലെങ്കിൽ, ഓർത്തിരിക്കുക, നിങ്ങൾ തീർച്ചയായും പ്രമേഹം കാരണമുള്ള കിഡ്നി ഡിസീസ്, വൃക്കരോഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തത്, പ്രമേഹം അഫക്റ്റ് ചെയ്യുന്ന, പ്രമേഹം ശരീരത്തിലെ ഏതൊക്കെ ഭാഗത്ത് സങ്കീർണതകൾ ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ, മുടി മുതൽ തലച്ചോറ് വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും പ്രമേഹ രോഗത്തിൻ്റെ സങ്കീർണതകൾ വരാം. അപ്പോൾ കിഡ്നി ഡിസീസ് ഡയബറ്റീസ് കാരണം കിഡ്നി വൃക്കകൾക്ക് നാശം സംഭവിച്ച ഒരാളിന് അനുബന്ധമായി പറയാവുന്നത്, ആളിന് തീർച്ചയായിട്ടും ഡയബറ്റീസ് കാരണം കാഴ്ചയ്ക്കും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, പ്രമേഹം കാരണം വൃക്കകൾക്ക് പ്രശ്നം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ചെറിയ രക്തക്കൊഴലുകൾ, ശരീരത്തിലെ ചെറിയ രക്തക്കൊഴലുകളെ ബാധിച്ചത് കാരണമാണ് കിഡ്നിക്കകത്തുള്ള രക്തക്കൊഴലുകൾ അഫക്റ്റ് ചെയ്യപ്പെടുകയും അയാൾക്ക് പ്രമേഹം കാരണമുള്ള വൃക്കരോഗം ഉണ്ടാവുകയും ചെയ്തത്. ഇതേ തരത്തിലുള്ള ചെറിയ രക്തക്കൊഴലുകളുള്ളത് കണ്ണിനകത്താണ്, കണ്ണിനെ നേത്രപടലത്തിലാണ്. അപ്പോൾ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാകുന്ന ഒരാളിന് തീർച്ചയായും നേത്രപടലത്തിലും വ്യത്യാസം വന്നിട്ടുണ്ടാവും. പ്രമേഹത്തിൻ്റെ സങ്കീർണത കാരണം അയാൾ വളരെ വേഗത്തിൽ

പ്രമേഹം കാരണമുള്ള അന്ധതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. എന്താണ് പ്രമേഹം കാരണമുള്ള അന്ധതയുടെ പ്രത്യേകത? മുൻകാലത്ത് നമ്മുടെ നാട്ടിൽ അന്ധതയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് തിമിരം ആയിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് തിമിരം പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ കഴിയും. അതേസമയം പ്രമേഹം കാരണം വരുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്ന രോഗത്തിൽ നിങ്ങൾ ഏത് സ്റ്റേജിൽ വരുന്നോ ആ സ്റ്റേജിൽ ഉള്ള കാഴ്ച നിലനിർത്താം എന്നുള്ളതല്ലാതെ പോയ കാഴ്ച തിരിച്ചു പിടിക്കാൻ ഇന്നുള്ള സാങ്കേതികമായ ജ്ഞാനം കൊണ്ട് നമുക്ക് സാധ്യമല്ല. പല നിർഭാഗ്യവാന്മാരും നിർഭാഗ്യവതികളുമായ സഹോദരി സഹോദരന്മാർ വന്നേച്ച് പറയും, ഡോക്ടർ ഞാൻ ലേസർ ചെയ്തു, കണ്ണിൽ കുത്തിവയ്പ് എടുത്തു, ഇതൊക്കെ എടുത്തിട്ടും കാഴ്ച തിരിച്ചു കിട്ടുന്നില്ല, കാഴ്ച തിരിച്ചു കിട്ടില്ല. ഈ കണ്ണിലെ കുത്തിവയ്പ് എടുക്കുന്നതും ലേസർ അടിക്കുന്നതും ഒക്കെ ഉള്ള കാഴ്ച നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ പ്രമേഹം ശരിക്ക് ചികിത്സിക്കാതെ സങ്കീർണത കാരണം നിങ്ങൾക്ക് ആളിൻ്റെ രൂപം തിരിച്ചറിയാൻ വയ്യാത്ത കാഴ്ചയെ ഇപ്പോഴുള്ളെങ്കിൽ അങ്ങനെ വന്നാൽ ആ സ്റ്റേജിലോ അത്രയും കാഴ്ചയെങ്കിലും നമുക്ക് വീണ്ടും നിലനിർത്താൻ കഴിയും, പിന്നെ പൂർണ്ണമായി അന്ധത ഇല്ലാതെ ഒഴിവാക്കാൻ കഴിയും. അപ്പം അങ്ങനെ. ഇനി അടുത്ത് പ്രമേഹം കാരണം ഹൃദ്രോഗം. പ്രമേഹം ഹൃദയത്തിനെ ബാധിക്കും. ഈ ഉദാഹരണത്തിന് പ്രമേഹം കാരണം വൃക്കരോഗം വരുന്ന ഒരാളിന് വരുന്ന സങ്കീർണതകളിൽ ഒന്നാണ് സീറസ് ക്യാവിറ്റികളിൽ, ശരീരത്തിലെ എവിടെയൊക്കെ ഈ ക്യാവിറ്റീസ് ഉണ്ടോ, ഈ ഇപ്പോൾ ഉദാഹരണത്തിന് ശ്വാസകോശത്തിൻ്റെ ആവരണങ്ങൾക്ക് ഇടയിൽ, ഹൃദയത്തിൻ്റെ ആവരണങ്ങൾക്കിടയിൽ ഒക്കെ ഉള്ള സ്പേസുകളിലൊക്കെ അവിടെയൊക്കെ പിന്നെ ഫ്ലൂയിഡ് കളക്ഷൻ വരാം. അവിടെയെല്ലാം ഈ പിന്നെ ഫ്ലൂയിഡ് കളക്ഷൻ വന്നതിന് ശേഷം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പേഷ്യൻ്റ് ഇപ്പോൾ വന്ന് പറയുന്നത് കിടക്കുമ്പോൾ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല, കിടക്കുമ്പോൾ ഉടനെ തന്നെ എണീറ്റിരിക്കേണ്ടി വരുന്നു. അപ്പം നമുക്കറിയാം എവിടെയോ പ്ലൂറല ഫ്യൂഷൻ പോലെ എവിടെയോ ഇങ്ങനെ വെള്ളക്കെട്ട് വരുന്നു. അപ്പോൾ അത് ഹാർട്ടിനെ അല്ലെങ്കിൽ ഹാർട്ടിലേക്ക് കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലർ എന്ന് പറഞ്ഞാൽ ഹൃദയം ഫെയിൽ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. പിന്നെ അപ്പോൾ കിഡ്നിക്ക് ഡാമേജ് വരുന്നു, കണ്ണിന് ഡാമേജ് വരുന്നു, ഹാർട്ടിന് ഡാമേജ് വരുന്നു, ശ്വാസകോശങ്ങൾക്ക് ഡാമേജ് വരുന്നു, തലച്ചോറിന് ഡാമേജ് വരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ പിന്നെ ഡയബറ്റീസ് അഫക്റ്റ് ചെയ്യാത്ത, ഡയബറ്റീസ് കാരണം സങ്കീർണതകൾ ഉണ്ടാവാത്ത ഒരവയവവും ശരീരത്തിലില്ല. അതിൽ ഇപ്പോൾ ചില സങ്കീർണതകൾ, ഉദാഹരണത്തിന് ഒന്ന് വരുമ്പോൾ ഞാൻ നേരത്തെ കണ്ണിനകത്ത് വരുന്ന കോംപ്ലിക്കേഷനും പിന്നെ കിഡ്നിക്കകത്ത് വരുന്ന കോംപ്ലിക്കേഷനും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരാൾ പുകവലിയും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. പ്രമേഹ രോഗിയാണ്, പുകവലിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ പേഷ്യൻറ്റിന് നടക്കുമ്പം കാൽവണ്ണയ്ക്ക് വേദന വരുന്നു, പിന്നെ നടക്കാൻ കഴിയുന്നില്ല, നമ്മൾ പരിശോധിച്ച് വരുമ്പോൾ ഇയാളുടെ കാലിലെ രക്തക്കുഴലുകൾ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെരിഫറൽ ഒക്ലൂസീവ് വാസ്കുലാർ ഡിസീസസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അതായത് പെരിഫറയിലുള്ള കാലിൽ ഒക്കെ ഉള്ള രക്തക്കുഴലുകൾ, രക്തധമനികൾ, ഈ പ്ലാക്സ് എന്ന് പറയും, അതിനകത്ത് പിന്നെ അടിയുന്ന കൊഴുപ്പും ബാക്കി കാരണങ്ങൾ കൊണ്ട് അത് ബ്ലോക്കാവുന്നു. അപ്പോൾ കാലിലെ ബ്ലോക്കുമായിട്ട് വരുന്ന ഒരാളിനെ സാധാരണ നിലയിൽ കാലിലിങ്ങനെ രക്തക്കുഴൽ അടഞ്ഞ് കാലിൻ്റെ അസഹ്യമായ വേദനയുമായിട്ട് വരുന്ന ഒരാളിന് കാലിലൊരു വ്രണം ഉണ്ടെങ്കിൽ അത് ഉണങ്ങാൻ വൈകും എന്നുള്ളതല്ല ചികിത്സിക്കുന്ന ഡോക്ടറിൻ്റെ എപ്പോഴും ഉള്ള കൺസേൺ. ഈ ആൾക്ക് ഇതേ സ്വഭാവമുള്ള രക്തക്കുഴലുകൾ ശരീരത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആ രക്തക്കുഴലുകൾ നിർഭാഗ്യവശാൽ കൊറോണറി രക്തക്കുഴലുകളാണ്. ഹൃദയത്തിന് രക്തം കൊടുക്കുന്ന കൊറോണറി രക്തക്കുഴലുകളും അങ്ങനെയുള്ള വലിയ ധമനികളിലൊക്കെ ഈ പെരിഫറൽ കാലിൽ വന്നിരിക്കുന്ന രക്തക്കുഴലിൽ ഉണ്ടായിരിക്കുന്ന സമാനമായ വ്യതിയാനങ്ങൾ അവിടെയും വന്നിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ അടുത്ത് കാലിന് വേദനയായിട്ട് വന്ന, കാലിൽ രക്തക്കുഴൽ അടഞ്ഞു വന്ന ഒരാൾ ചിലപ്പം 6 മാസത്തിനകം മാസീവായ ഒരു ഹാർട്ട് അറ്റാക്കിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ തന്നെ ചില ആളുകൾ ഈ നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിനെയൊക്കെ എപ്പോഴും ഇങ്ങനെ ഇതൊക്കെ എന്തോ മാഫിയയൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് വ്യാജ പ്രചരണങ്ങളൊക്കെ കൊടുക്കുന്ന ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉള്ള ചില പ്രചരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കാലിൽ വേദനയായി ചെന്ന ഉടനെ തന്നെ ഡോക്ടർ അവിടുത്തെ കാർഡിയോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു, കാർഡിയോളജിസ്റ്റുടനെ ആൻജിയോഗ്രാം ചെയ്യാൻ പറഞ്ഞു, ഈ ആശുപത്രിയിൽ എന്തൊരു കൊള്ളയാണെന്നൊക്കെ പറയുന്ന ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. കാലിലെ രക്തക്കുഴൽ അടഞ്ഞിരിക്കുന്ന ആളിൻ്റെ ജീവന് പിന്നെ ഭീഷണിയായിരിക്കുന്നത് ഈ കാലിലെ രക്തക്കുഴലല്ല, ഇതേ പ്രശ്നം കൊറോണറിയിലുണ്ടെങ്കിൽ അതാണ് എന്നുള്ള ഡോക്ടറുടെ അറിവാണ് ഇവൻ്റെ ജീവൻ രക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഈ പേഷ്യൻ്റ് ചിലപ്പോൾ കാല് ഭേദമായി പോയി 2 മാസത്തിനകം മാസീവ് ഹാർട്ട് അറ്റാക്കുമായിട്ട് തിരിച്ചു വരും. അപ്പോൾ പ്രമേഹത്തിൻ്റെ സങ്കീർണതകൾ വളരെ വളരെ വളരെ വ്യാപകമായിട്ടുള്ളതാണ്. ഇനി അടുത്ത ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വശം, എന്തിനാണ് പ്രമേഹം ചികിത്സിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ പ്രമേഹം എന്ന് പറയുന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ല.
നിങ്ങൾക്ക് ചിലപ്പോൾ ലേശം വിശപ്പ് കൂടിയെന്നിരിക്കും, മൂത്രം കൂടുതൽ പോയിന്നിരിക്കും. നേരത്തെ പറഞ്ഞു,

0: വെയിറ്റ് തൂക്കം കുറഞ്ഞെന്നിരിക്കും. ഇതൊക്കെ ആരും ശ്രദ്ധിച്ചെന്ന് വരില്ല. പലപ്പോഴും പ്രമേഹ രോഗി നമ്മുടെ അടുത്ത് വരുന്നത് തന്നെ സങ്കീർണതകളുടെ ലക്ഷണമായിട്ടായിരിക്കും. കാലിൽ നീരുമായിട്ട് വരുന്ന ഒരു പ്രമേഹ രോഗി 90% വൃക്കയ്ക്ക് ഡാമേജ് ഉണ്ടായതിന് ശേഷം വരികയാണ്. കാഴ്ച മങ്ങിയതിന് ശേഷം വരുന്ന പ്രമേഹ രോഗി 90% നേത്രപടലത്തിന് നേത്രപട അന്ധത എന്ന് പറയുന്ന രോഗം ബാധിച്ചു വന്നിരിക്കുകയാണ്. കയറ്റം കയറാൻ കഴിയുന്നില്ല, 10 ചുവട് മുന്നോട്ട് വച്ചാൽ ശ്വാസമുട്ട് വരും എന്ന് പറഞ്ഞു വരുന്ന രോഗിക്ക് ഹൃദയത്തിന് ബാധിച്ചു കഴിഞ്ഞു. കിടന്നുറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു വരുന്ന രോഗി ശരിക്കും പറഞ്ഞാൽ ശ്വാസകോശത്തിലെ ആവരണത്തിൽ പ്ലൂറയ്ക്കകത്ത് വെള്ളക്കെട്ടുണ്ടായി കഴിഞ്ഞു. ഓർമ്മ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു വരുന്ന രോഗി സാധാരണ തലച്ചോറിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ സങ്കീർണതകളും കൊണ്ടാണ് പ്രമേഹ രോഗി എപ്പോഴും ഡോക്ടറുടെ അടുത്തേക്ക് വരുന്നത്. ഒരു സങ്കീർണത ഒരു ഡോക്ടർ കാണുമ്പോൾ ആ സങ്കീർണതയോടനുബന്ധമായി മറ്റ് സങ്കീർണതകൾ ഈ രോഗിക്കുണ്ട് എന്നുള്ള കാര്യം ഡോക്ടർക്ക് മനസ്സിലാവുകയും മറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യുകയും ചെയ്യും. പക്ഷേ നിർഭാഗ്യവശാൽ പറ്റുന്നത് എന്താണ്, പ്രമേഹ രോഗികളിൽ തന്നെ 50% പേര് ഒരിക്കലും പ്രമേഹം കണ്ടുപിടിക്കാതെ നമ്മുടെ തെരുവുകളിലുണ്ട്. 100 പ്രമേഹ രോഗികളുണ്ടെങ്കിൽ 50 പേർക്ക് ഒരിക്കലും പ്രമേഹം കണ്ടുപിടിക്കാതെ പോകുന്നു. കണ്ടുപിടിക്കുന്നവരുടെ കാര്യത്തിൽ എന്താണ് ഗതി? പ്രമേഹം കണ്ടുപിടിച്ചാൽ അടുത്ത നമ്മുടെ എന്തിനാണ് പ്രമേഹം ചികിത്സിക്കുന്നത്? സാധാരണ മെഡിക്കൽ വിദ്യാർത്ഥികളോടൊക്കെ ചോദിക്കും, എന്തിനാണ് പ്രമേഹം ചികിത്സിക്കുന്നത്? ഷുഗർ കുറയ്ക്കാനല്ല. എല്ലാ ആളുകളും എന്താണ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ഗുളിക വാങ്ങിച്ച് കഴിച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂക്കോമീറ്ററിലോ അടുത്തുള്ള ലാബിലോ പോയി ഷുഗർ നോക്കിക്കൊണ്ടിരിക്കും. വന്നിട്ട് ഡോക്ടറെ അടുത്ത് നിന്ന് കണക്ക് പറയും, കഴിഞ്ഞ മാസം നോക്കിയപ്പോൾ 120, അതിൻ്റെ മുമ്പിലത്തെ മാസം നോക്കിയപ്പോൾ 100, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ, കഴിഞ്ഞ 4 കൊല്ലം കൊണ്ട് ഇങ്ങനെ തന്നെ നിൽക്കാൻ. അങ്ങനെയല്ല പ്രമേഹം ചികിത്സിക്കുന്നത്. പ്രമേഹം ചികിത്സിക്കുന്നത് ഷുഗർ നില കുറച്ച് നിർത്താൻ വേണ്ടിയിട്ടല്ല, പ്രമേഹം കാരണമുള്ള സങ്കീർണതകൾ ഒഴിവാക്കാനാണ്. അപ്പോൾ ഈ സങ്കീർണതകളുടെ വാർണിംഗ് സിഗ്നൽസ്, മുന്നറിയിപ്പുകൾ എന്താണെന്ന് ഒരു ഒരു ഡോക്ടർക്കേ അറിയൂ. കൃത്യമായ ഇടവേളകളിൽ ഈ സങ്കീർണതകളെക്കുറിച്ചുള്ള പരിശോധനകൾ ചെയ്യുകയും ഓരോ സങ്കീർണതകളും ഒഴിവാക്കുന്നുള്ള നിയതമായ ഭക്ഷണക്രമമുണ്ട്, നിയതമായ വ്യായാമമുണ്ട്. വ്യായാമം ചെയ്യാം എന്ന് പറയുന്നത് പോലെ വ്യായാമം ചെയ്യാൻ പാടില്ലാത്ത അവസ്ഥകളുണ്ട്. ഇതൊക്കെ ഒരു ഡോക്ടർക്ക് മാത്രമേ ഉപദേശിക്കാൻ കഴിയൂ. നിർഭാഗ്യവശാൽ ഇതൊന്നും ആളുകൾ മനസ്സിലാക്കുന്നില്ല.
1: സർ, അതുപോലെ തന്നെ പ്രമേഹത്തിന് ശാശ്വത പരിഹാരം എന്ന നിലയിൽ ഈ പത്രമാധ്യമങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഈ പല വ്യാജ പ്രചരണങ്ങളും വരാറുണ്ട്. ഇതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത്?
0: ഒന്നാമതായി, ഞാൻ ഒരു ചികിത്സാ രീതികളെയും പിന്നെ മോശമായോ ഒന്നും പറയുന്നില്ല. മോഡേൺ മെഡിസിൻ, ആധുനിക വൈദ്യശാസ്ത്രം, എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ, അതായത് കൃത്യമായി തെളിവുകളുള്ള ഫലപ്രദം എന്ന് തെളിഞ്ഞിട്ടുള്ള ചികിത്സാ രീതികൾ മാത്രമേ മോഡേൺ മെഡിസിനിൽ അനുവർത്തിക്കുന്നുള്ളൂ. ഇൻസുലിൻ ആയാലും മറ്റു മരുന്നുകളായാലും. രണ്ടാമത്, നമ്മുടെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കലും മരുന്നുകൾ പരസ്യം ചെയ്യാൻ പാടില്ല. അപ്പം തിരിച്ചാലോചിച്ചാൽ ഈ പരസ്യം ചെയ്തു വരുന്ന ഒന്നും മരുന്നുകളല്ല, അവയൊക്കെ വേറെന്തെങ്കിലും തരത്തിൽ ഫുഡ് സപ്ലിമെൻ്റ് ആണെന്നോ അങ്ങനെയൊക്കെ ലൈസൻസ് എടുത്ത സാധനങ്ങളാണ്. ഒന്ന്, കാരണം മരുന്നുകൾ ഇന്ത്യയിൽ പരസ്യം ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട്. അപ്പം ഈ മാതിരി കാര്യങ്ങൾക്കൊന്നും യാതൊരു ശാസ്ത്രീയമായ അടിത്തറയും ഇല്ല. എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഞാൻ ശരാശരി ആഴ്ചയിൽ 2-3 രോഗികളെ ഇത്തരത്തിലുള്ള പല സങ്കീർണതകളുമായിട്ട്, ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എത്രയോ കോംപ്ലിക്കേഷൻസുമായിട്ട്, ഇപ്പം ഈ പല സ്ഥലങ്ങളിൽ ഈ മരുന്നുകളെന്ന് പറയാൻ അവകാശപ്പെട്ട് വരുന്ന സാധനങ്ങൾ നമ്മൾ ട്രേസ് ചെയ്യാൻ ശ്രമിച്ചാൽ അതെവിടെ നിന്ന് വരുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. പലപ്പോഴും ഈവൻ നമുക്കിപ്പം ആയുർവേദത്തിലോ ഹോമിയോയിലോ ഒന്നും മരുന്നുകൾ പരസ്യം ചെയ്യില്ല. അവർ ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നത് മോഡേൺ മെഡിസിനിലെ ഡോക്ടർമാർ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ തന്നെ അവർ എത്തിക്കലായിട്ട് അവരുടെ സിസ്റ്റംസിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അവരാരും മരുന്നുകൾ പരസ്യം ചെയ്യുകയോ ഇത് വെച്ച് മാറ്റിക്കൊടുക്കാമെന്ന് പറയുകയോ ചെയ്യില്ല. പിന്നെ ഈ വരുന്ന പരസ്യങ്ങളെല്ലാം തീർത്തും വ്യാജമായ പരസ്യങ്ങളാണ്. ഇവ കൊണ്ട് ഒരിക്കലും നമുക്ക് ഡയബറ്റീസ് മാറ്റാൻ കഴിയില്ല, ഡയബറ്റീസ് സങ്കീർണതകൾ മാറ്റാൻ കഴിയില്ല. നന്നായിട്ട് കൺട്രോൾ ചെയ്ത്, എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്, നന്നായിട്ട് ഷുഗറെല്ലാം കൺട്രോൾ ചെയ്തിരിക്കുന്ന രോഗികൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഇങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങളിൽ, പ്രമേഹം ഇത്ര ദിവസം മരുന്ന് കഴിച്ച് മാറ്റാം എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളിൽ ചെന്ന് വീഴുകയും പെട്ടെന്ന് സങ്കീർണതകളുമായിട്ട് തിരിച്ചു വരികയും ചെയ്യും. അതുകൊണ്ട് ആ മാതിരി ഈ അതിനെല്ലാം ഞാൻ വ്യാജ ചികിത്സ എന്നേ പറയൂ. അവയൊന്നും മെഡിസിൻസ് അല്ലെങ്കിൽ മരുന്നുകൾ എന്ന ഗണത്തിൽ പെടുന്നവയല്ല. അത് ഇത് തന്നെ ഞാൻ എപ്പോഴും പറയുന്നത്, മലയാളിക്ക് മലയാളിയുടെ വിദ്യാഭ്യാസം കൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണം ഉണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഇത്തരം വ്യാജ ചികിത്സകളുടെയും വ്യാജ ഔഷധങ്ങളുടെയും കേരളത്തിലുണ്ടായിരിക്കുന്ന പ്രചാരമാണ്. ചുരുക്കി പറഞ്ഞാൽ പ്രമേഹ രോഗത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ടത്, കഴിവതും നേരത്തെ കണ്ടുപിടിക്കുക, കണ്ടുപിടിച്ച്

0: ചാൽ കൃത്യമായി ചികിത്സിക്കുക. മൂന്നാമതായി, കൃത്യമായി ചികിത്സിച്ച് സങ്കീർണതകൾ തടയുക. എന്നിട്ട് സമാധാനമായിട്ടും സന്തോഷത്തോടെയും ജീവിക്കുക. ഇതാണ് ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചെല്ലാം മൊത്തത്തിൽ ഒറ്റ വാചകത്തിൽ പറഞ്ഞു നിർത്താവുന്നത്.
1: പ്രമേഹ രോഗത്തിന്റെ സങ്കീർണതകൾ എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ വി മോഹനൻ നായർക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: ഗാനവിസ്മയം.
1: ഒരു ഗാനത്തിന്റെ രചന, സംഗീതം, ആലാപനം, ചിത്രീകരണം എന്നിവയുമായി ബന്ധപ്പെട്ട അറിയാ കഥകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. ഒരു മുത്തശ്ശി കഥ എന്ന ചലച്ചിത്രത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളിൽ സംവിധായകൻ പ്രിയദർശൻ മുഴുകിക്കഴിഞ്ഞിരുന്ന കാലം. ഒരു ദിവസം ഗാനരചയിതാവായ ഷിബു ചക്രവർത്തിക്ക് പെട്ടെന്ന് മദുരാശിയിലെ പാം ഗ്രോവ് ഹോട്ടലിലെത്താൻ പ്രിയദർശന്റെ നിർദ്ദേശം കിട്ടി. ആ ഹോട്ടലിൽ ഷിബു ചക്രവർത്തി എത്തിയപ്പോൾ അവിടെ പ്രിയദർശനെ കൂടാതെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു, സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ. പെട്ടെന്ന് ഒരു പാട്ട് തയ്യാറാക്കണം, അത് കഴിഞ്ഞു വേണം ആ പടത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കേണ്ടത്. മുറിയിലെത്തിയപ്പോഴാകട്ടെ ഗാനരചയിതാവും സംഗീത സംവിധായകനും തമ്മിൽ ഒരു തർക്കം. ഷിബു ചക്രവർത്തി പാട്ടെഴുതി കഴിഞ്ഞാൽ അത് ചിട്ടപ്പെടുത്താമെന്നായി ഔസേപ്പച്ചൻ. അങ്ങനെ വേണ്ട, ഔസേപ്പച്ചൻ ഒരു ഈണമൊരുക്കിയാൽ ഉടനെ വരികൾ എഴുതാമെന്നായി ഷിബു ചക്രവർത്തി. പ്രിയദർശൻ അപ്പോൾ ആ മുറിയിലുണ്ടായിരുന്നില്ല, പുറത്തെവിടെയോ എന്തോ ആവശ്യത്തിനായി പോയിരിക്കുകയായിരുന്നു. ഗാനരചയിതാവും സംഗീത സംവിധായകനും ഒന്നും മുരിയാടാതെ മുറിയിൽ വെറുതെ ഉലാത്തുകയായിരുന്നു. പക്ഷെ അപ്പോഴും അതൊന്നും ശ്രദ്ധിക്കാതെ ഒരാൾ മാത്രം ഓപ്പൺ സ്ട്രോക്ക് വായിക്കുന്നുണ്ടായിരുന്നു. ഓർക്കസ്ട്രയിലെ ജോണിയാണ് ആ പണി പറ്റിച്ചത്. ഷിബു മുറിയുടെ മൂലയിൽ മാറിയിരുന്ന് നാലു വരികൾ കുത്തിക്കുറിച്ചു. അപ്പോഴേക്കും ഔസേപ്പച്ചൻ ഒരു ട്യൂൺ മുൻകൂട്ടി നിശ്ചയിച്ചു കഴിഞ്ഞു. ഷിബു എഴുതിയ വരികൾ വായിച്ചു നോക്കിയപ്പോൾ ഔസേപ്പച്ചൻ അമ്പരന്നുപോയി. ഈണത്തിന് യോജിച്ച വരികൾ, ജോണി വായിച്ചിരുന്ന ഗിറ്റാറിന്റെ താളത്തിനനുസരിച്ചായിരുന്നു ഷിബു ചക്രവർത്തി വരികൾ കുറിച്ചത്. അതേ താളത്തിനനുസരിച്ചാണ് ഔസേപ്പച്ചൻ ഈണമിട്ടതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ആ ഗാനം എം ജി ശ്രീകുമാറും സുജാത മോഹനും പാടി പുറത്തുവന്നു.

ഒരിക്കലും ദന്തഗോപുരവാസിയായ ഗാനരചയിതാവായിരുന്നില്ല വയലാർ രാമവർമ്മ. കെ പി കുമാരൻ തന്റെ പ്രഥമ ചിത്രമായ അതിഥി എടുക്കുന്ന കാലത്ത് ഗാനസന്ദർഭം വിവരിച്ചു കൊടുക്കാനായി വയലാറിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സന്ദർഭം വിവരിച്ചത് കേട്ട് ചിന്താമഗ്നനായിരുന്ന കവിയെ തനിച്ചാക്കി അദ്ദേഹം മുറിക്ക് പുറത്തേക്കിറങ്ങി. തുറന്നുകിടക്കുന്ന ജനാലയിലൂടെ കവിക്ക് പ്രകൃതി സൗന്ദര്യം മുഴുവൻ ദർശിക്കാം. അപ്പോൾ അവിടേക്ക് ആരെയും ആകർഷിക്കുന്ന യൗവനയുക്തയായ പെൺകുട്ടി കടന്നു ചെന്നു. അതിഥിക്ക് ചോറ് വിളമ്പാൻ ഇല മുറിക്കുകയായിരുന്നു ജനലിന് പുറത്തെത്തിയ ആ യുവതിയുടെ ലക്ഷ്യം. ആ സൗന്ദര്യധാമത്തെ കണ്ടതും വയലാർ സംവിധായകന് കൈമാറേണ്ട ഗാനമെഴുതി. ജി ദേവരാജന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ആ ഗാനം ഇതാണ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ മുതൽ തുടങ്ങിയതാണ് ഉഷയ്ക്ക് സംഗീതത്തോടുള്ള അമിതമായ താൽപര്യം. തൃപ്പൂണിത്തുറ വിശ്വനാഥൻ ഭാഗവതരുടെ കീഴിൽ ഉഷ സംഗീതം അഭ്യസിച്ചത് ആ താൽപര്യം കൊണ്ടായിരുന്നു. 1961 ഉഷ വ്യവസായ പ്രമുഖൻ കെ രവീന്ദ്രൻ നായരുടെ സഹധർമ്മിണിയായി മാറി. നല്ല കുടുംബജീവിതം നയിച്ചപ്പോഴും സംഗീതം ഉഷാ രവിയുടെ ഉള്ളിൽ ശ്രുതിലയങ്ങൾ ഉണർത്തി. സ്വന്തം ഭർത്താവ് ചലച്ചിത്ര നിർമ്മാതാവായി മാറിയതോടെ ഉഷാ രവി എന്ന ഗായികയുടെ രാശി കൂടുതൽ തെളിയാൻ തുടങ്ങി. മുമ്പ് ഒരു ചിത്രത്തിനു വേണ്ടി പാടിയെങ്കിലും ആ ചിത്രം വിജയിക്കാത്തതിനാൽ ഉഷാ രവിയുടെ പാട്ട് ശ്രദ്ധിക്കപ്പെടാതെ പോയി. പക്ഷേ കാവാലം നാരായണ പണിക്കർ എഴുതി എം ജെ രാധാകൃഷ്ണൻ സംഗീതം നൽകി ഉഷാ രവി തമ്പ് എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ പാട്ട് എല്ലാ അർത്ഥത്തിലും അവരുടെ മാസ്റ്റർ പീസായി മാറി.

ബിരുദവും നിയമബിരുദവും കരസ്ഥമാക്കിയതിനു ശേഷം തൃശൂർ കോടതിയിൽ അഭിഭാഷകനായി ജോലി നോക്കുകയായിരുന്നു യൂസഫ് അലി കേച്ചേരി എന്ന ചെറുപ്പക്കാരൻ. അതേസമയം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ ബാലപംക്തിയിലും മറ്റും ഒന്നാന്തരം കവിതകൾ എഴുതിയിരുന്ന ആ യുവാവിനെ ചിലരെങ്കിലും ശ്രദ്ധിച്ചു. അങ്ങനെ ശ്രദ്ധിച്ചവരുടെ കൂട്ടത്തിൽ സംവിധായകൻ രാമു കാര്യാട്ടമുണ്ടായിരുന്നു. അദ്ദേഹം അപ്പോൾ സംവിധാനം ചെയ്യാൻ പോകുന്ന മൂടുപടം എന്ന ചിത്രത്തിനുവേണ്ടി ഒരു മാപ്പിളപ്പാട്ട് വേണം. അത് യൂസഫ് അലി കേച്ചേരിയെ കൊണ്ട് എഴുതിക്കണമെന്ന് രാമു കാര്യാട്ടിന് ഒരാഗ്രഹം. അദ്ദേഹം ഒരു ദൂതനെ വക്കീൽ ഓഫീസിലേക്ക് അയച്ച് കവിയെ

രാമനിലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആ ചിത്രത്തിലെ മറ്റു പാട്ടുകൾ എഴുതുന്ന പി ഭാസ്കറിന്റെ അനുഗ്രഹ ആശംസകളോടെ ചുരുങ്ങിയ നേരം കൊണ്ട് അവിടെ വെച്ച് യൂസഫ് അലി കേച്ചേരി എഴുതിയ ഗാനം എം എസ് ബാബുരാജ് ചിട്ടപ്പെടുത്തി പാടുകയായിരുന്നു. അങ്ങനെ പുതിയ ഒരു ഗാനരചയിതാവ് മലയാളത്തിൽ ഉദയം കൊണ്ടു.

പഞ്ചാഗ്നി എന്ന ചലച്ചിത്രത്തിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ സംവിധായകനായ ഹരിഹരൻ മനസ്സിൽ കരുതി, അതിന്റെ സംഗീത സംവിധാനം കേരളത്തിന് പുറത്തുള്ള ആരെ കൊണ്ടെങ്കിലും ചെയ്യിക്കണം. അന്വേഷണങ്ങൾ നീണ്ടു. ഒടുവിൽ അദ്ദേഹം കണ്ടെത്തിയത് ബോംബെ രവി എന്ന സംഗീത സംവിധായകനെ ആയിരുന്നു. അതിന് കാരണമുണ്ട്. അദ്ദേഹം ഹിന്ദിയിൽ ചെയ്ത പല പാട്ടുകളും സൂപ്പർ ഹിറ്റുകളായി മാറിയിരുന്നു. അങ്ങനെ ഗാനരചയിതാവായ ONV കുറുപ്പും സംവിധായകനായ ഹരിഹരനും കൂടി രവിശർമ്മ എന്ന ബോംബെ രവിയുടെ വീട്ടിലെത്തി. ഹിന്ദിയിൽ നിന്നെത്തുന്നവർ മുൻകൂട്ടി ഈണം നൽകുന്ന സമ്പ്രദായത്തോട് യോജിപ്പില്ലാതിരുന്ന പുതിയ സംഗീത സംവിധായകന്റെ സമീപനം തന്നെ ഹരിഹരനെയും ONV അത്ഭുതപ്പെടുത്തി. മുംബൈയിലെ സംഗീത സംവിധായകന്റെ വീട്ടിലിരുന്ന് ONV കുറുപ്പ് കുറിച്ചുകൊടുത്ത വരികളാണ് ഗാനമായി ആ ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടി നാം കേട്ടത്.

ചലച്ചിത്ര ഗാന സംഗീത രംഗത്ത് അമൂല്യമായ സംഭാവനകൾ നൽകിയ ജെ ദേവരാജനോടുള്ള കടുത്ത ആരാധനമൂത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ നേരെ മദിരാശിയിലേക്ക് വണ്ടി കയറിയ കൗമാരക്കാരൻ. ഇളയമ്മയുടെ മകൻ വേണുഗോപാലിനെയും കൂട്ടിയായിരുന്നു ആ യാത്ര. 3ാമത്തെ ദിവസം വരാൻ പറഞ്ഞ് ദേവരാജൻ അവരെ മടക്കി അയച്ചു. ദേവരാജൻ പറഞ്ഞ ദിവസം അവരിരുവരും അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. ചില പാട്ടുകൾ പാടിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ദിവസം മദിരാശിയിലെ തന്നെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വരാൻ പറഞ്ഞ് ദേവരാജൻ വീണ്ടും അവരെ തിരിച്ചയച്ചു. ഒടുവിൽ ആ സുദിനമെത്തി. രണ്ടുപേരും രാവിലെ തന്നെ കുളിച്ച് ക്ഷേത്രത്തിൽ പോയി തൊഴുത ശേഷം സ്റ്റുഡിയോയിലെത്തി. അവിടെ ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലെ ഒരു ഗാനത്തിന്റെ ശബ്ദലേഖനം നടക്കുകയായിരുന്നു. വയലാർ രാമവർമ്മ എഴുതിയ ഗാനം ദേവരാജന്റെ സംഗീതത്തിൽ മെഹബൂബ് ഒപ്പം നേരത്തെ പറഞ്ഞ രണ്ട് കൌമാരക്കാരും കോറസായി പാടി. ഇനി പറയട്ടെ, അന്ന് പാടാൻ അവസരം ചോദിച്ചു ചെന്ന കൌമാരക്കാരിൽ ഒരാളാണ് പിൽക്കാലത്ത് സംഗീത

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ചലച്ചിത്ര പിന്നണി ഗായകനാവുക എന്ന മോഹവുമായി മദ്രാശിയിലെത്തിയ കുളത്തോപ്പുഴ രവി 1-2 ചലച്ചിത്രങ്ങൾക്ക് വേണ്ടി പാടിയെങ്കിലും ആ രംഗത്ത് വേണ്ടത്ര ശോഭിക്കാത്തതിനാൽ അദ്ദേഹം ഡബ്ബിംഗ് രംഗത്തേക്ക് തിരിയുകയായിരുന്നു. അക്കാലത്താണ് കുളത്തോപ്പുഴ രവി തന്റെ ആത്മസുഹൃത്തും പ്രശസ്ത ഗായകനുമായ യേശുദാസിനെ ചെന്ന് കണ്ടത്. സംഗീത സംവിധാനം എന്ന ഗാനഗന്ധർവന്റെ നിർദ്ദേശത്തിന് മുന്നിൽ ആദ്യം കുളത്തോപ്പുഴ രവി ഒന്ന് പതറി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യേശുദാസ് പറഞ്ഞയച്ച ഒരാൾ രവിയുടെ വീട്ടിലെത്തി അദ്ദേഹത്തെയും കൂട്ടി ഭരണി സ്റ്റുഡിയോയിൽ എത്തുകയായിരുന്നു. അവിടെ സംവിധായകൻ ശശികുമാർ ചൂള എന്ന ചിത്രത്തിനുവേണ്ടി

ചിട്ടപ്പെടുത്തേണ്ട പാട്ടുകളുടെ സന്ദർഭം വിവരിച്ചു കൊടുത്തു. അപ്പോഴും അത്ഭുത ലോകത്തായിരുന്ന കുളത്തൂപ്പുഴ അങ്ങനെ ആദ്യമായി ചിട്ടപ്പെടുത്തിയ പാട്ടുകളുമായി ചൂള എന്ന ചിത്രമിറങ്ങി. പൂവച്ചൽ ഖാദറും സത്യനന്ദിക്കാടും എഴുതിയ വരികളാണ് രവി സ്വരപ്പെടുത്തിയത്. അതോടെ സ്വന്തം പേര് രവീന്ദ്രൻ എന്നാക്കി അദ്ദേഹം പരിഷ്കരിച്ചു. യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനം. രചന പൂവച്ചൽ ഖാദർ.

ആയ കുഞ്ചാക്കോ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് 1960 പുറത്തിറങ്ങിയ ഉമ്മ. ആ ചിത്രത്തിന് വേണ്ടി പാട്ടുകൾ എഴുതിയത് പി ഭാസ്കരനും സംഗീത സംവിധാനം നിർവഹിച്ചത് MS ബാബുരാജുമായിരുന്നു. കോഴിക്കോട് ആകാശവാണി നിലയത്തിലെ ബന്ധത്തിന്റെ പേരിൽ ഒരു പാട്ട് പാടാൻ ബാബുരാജ് KP ഉദയഭാനുവിനെ നിശ്ചയിക്കുകയായിരുന്നു. പാട്ടിന്റെ റെക്കോർഡിംഗിന് വേണ്ടി മദ്രാശിയിലെത്തിയപ്പോഴാണ് കുഞ്ചാക്കോ ഒരു കാര്യം തുറന്നടിച്ചത്. ആ പാട്ട് AM രാജ വേണം പാടാൻ. ഞാൻ അദ്ദേഹത്തിന് വാക്കും കൊടുത്തുപോയി. ബാബുരാജിന് ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥ. ഒടുവിൽ KP ഉദയഭാനുവിന്റെ സമ്മതത്തോടെ AM രാജ തന്നെ ആ പാട്ട് പാടി.

നിത്യഹരിത നായകൻ പ്രേംനസീറും ചിറയൻകീഴ് രാമകൃഷ്ണൻ നായരും ഒരേ നാട്ടുകാരും ഒരുമിച്ച് കളിച്ചു വളർന്നവരുമാണ്. പിൽക്കാലത്ത് രാമകൃഷ്ണൻ നായർ കലാലയ അധ്യാപകനായിരുന്നിട്ടും അവധിയെടുത്ത് പ്രേംനസീറിന്റെ ഒപ്പം കൂടി. ആ ഇടയ്ക്കാണ് ഗാനരചന എന്ന തന്റെ ചിരകാല മോഹം അദ്ദേഹം നിത്യഹരിത നായകന്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. താമസിയാതെ ഒരു പടത്തിൽ പാട്ടെഴുതാനുള്ള അവസരം പ്രേംനസീർ മുഖേന ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർക്ക് വന്നു ചേർന്നു. പക്ഷേ അതിന്റെ സംഗീത സംവിധായകൻ ദേവരാജനാണെന്ന് അറിഞ്ഞപ്പോൾ രാമകൃഷ്ണൻ നായരിൽ ഭയമിരട്ടിച്ചു. എഴുതിയ വരികളുമായി ദേവരാജനെ വിറയ്ക്കുന്ന മനസ്സോടെ ചെന്ന് കാണുകയായിരുന്നു രാമകൃഷ്ണൻ നായർ. ഗാനത്തിന്റെ വരികൾ മുഴുവൻ നിശബ്ദനായി വായിച്ചിട്ട് "ദാഹജലത്തിന് കേഴുന്നോരെ കാണുവതെല്ലാം കാനൽ നീർ" എന്ന വരികൾ ഉറക്കെ പറഞ്ഞുകൊണ്ട് "ഈ വരികൾ കൊള്ളാം, ഇത് ഞാൻ ചിട്ടപ്പെടുത്താം" എന്ന് പറഞ്ഞപ്പോഴാണ് ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർക്ക് ശ്വാസം നേരെ വീണത്. അങ്ങനെ നാം കേട്ട ഗാനമാണ് അടുത്തത്. ആലാപനം യേശുദാസ്.

0: ഒരു ഗാനത്തിന്റെ രചന, സംഗീതം, ആലാപനം, ചിത്രീകരണം എന്നിവയുമായി ബന്ധപ്പെട്ട അറിയാ കഥകൾ പങ്കുവയ്ക്കുന്ന പരിപാടി ഗാന വിസ്മയമാണ് ഇതുവരെ കേട്ടത്. രചന ടി പി ശാസ്തമംഗലം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, നിർവഹണം സിവിൽ ജിഹാൻ, നിർവഹണ സഹായം വിനോദ് പ്രഭാകർ.
1: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
2: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 29,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
1: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം കഥ തുടരുന്നു. ഹരിഹരനും ചിത്രയും പാടിയ ഗാനം. രചന വയലാർ ശരചന്ദ്രവർമ്മ. സംഗീതം ഇളയരാജ.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
0: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ചിത്രം കളിക്കളം, ജി വേണുഗോപാൽ പാടിയ ഗാനം, രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സമ്മേളനം അടുത്ത മാസം 13 വരെ. സാൻസിബാർ പ്രസിഡന്റ് ഹുസൈൻ അലി മൊനി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും 3 സ്ത്രീകൾ ഉൾപ്പെടെ 4 മരണം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ശ്രമം തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇ കേരളം പദ്ധതി ആവിഷ്കരിച്ചതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലത്ത് ഇ കേരളം ഡിജിറ്റൽ ഹബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പകൽ 8:30 മുതൽ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടും. മത്സരം ഇന്ത്യൻ സമയം രാത്രി 12:30. ഫൈനൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തെരഞ്ഞെടുത്ത തിയേറ്ററുകളിൽ ലോകകപ്പ് ഫൈനൽ തത്സമയം പ്രദർശിപ്പിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യൂസഫ് അലി കേച്ചേരി രചിച്ച് ബോംബെ രവീസ് ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം, ചിത്രം സർഗം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ബോംബെ രവി സംഗീതം നൽകി. ദേവ, ദിനേശ്, ലതികയും സംഘവും പാടിയത് ചിത്രം വൈശാലി.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: അടുത്ത ഗാനം കെ ജയകുമാറിന്റെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി ചിത്രയും സുജാതയും പാടിയത് ചിത്രം രാക്കിളിപ്പാട്ട്.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: അടുത്ത ഗാനം റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് രാഹുൽ രാജ് സംഗീതം നൽകി ഹരിചരൺ പാടിയത്. ചിത്രം ലണ്ടൻ ബ്രിഡ്ജ്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: എൽ ജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ, 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
1: കൂടാതെ എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്ത ഗാനം വിനായക് ശശികുമാറിന്റെ വരികൾക്ക് വിഷ്ണു വിജയ് സംഗീതം നൽകി സൂരജ് സന്തോഷും മധുവന്തി നാരായണനും പാടിയത് ചിത്രം അമ്പിളി.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി കോട്ടക്കകം കിഴക്കേക്കോട്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: വിനീ ശ്രീനിവാസന്റെ വരികൾക്ക് ഷാൻ റഹ്മാൻ സംഗീതം നൽകി. വിനീ ശ്രീനിവാസൻ പാടിയത് ചിത്രം തട്ടത്തിൻ മറയത്ത്.

ചിത്രം ഛോട്ടാ മുംബൈ. ഈ ചിത്രത്തിന് വേണ്ടി അഫ്സലും റെമി ടോമിയും പാടിയത്. ഗാനരചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീത സംവിധാനം രാഹുൽ രാജ്.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സമ്മേളനം അടുത്ത മാസം 13 വരെ. സാൻസിബാർ പ്രസിഡന്റ് ഹുസൈൻ അലി മുനി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും 3 സ്ത്രീകൾ ഉൾപ്പെടെ 4 മരണം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 176 പേരെ അറസ്റ്റ് ചെയ്തു. 168 കേസുകളും രജിസ്റ്റർ ചെയ്തു. ടാൻസാനിയൻ പതാകയുള്ള കപ്പൽ യമൻ തീരത്തുനിന്നും ഹൈജാക്ക് ചെയ്തതായി റിപ്പോർട്ട്. സൊമാലിയൻ കടക്കൊള്ളക്കാരനെന്ന് സംശയിക്കുന്ന സംഘമാണ് MT അസാന എന്ന കപ്പൽ തട്ടിയെടുത്തത്. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പകൽ 8:30 മുതൽ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ PV സിന്ധുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടും. മത്സരം ഇന്ത്യൻ സമയം രാത്രി 12:30. ഫൈനൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം, മൂന്നാം ദിവസം ഡോക്ടർ ബി അരുന്ധതി പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും, 400+ ഇനവുമായി വാഴകർഷകൻ, ഉണ്ണികൃഷ്ണൻ എമ്മുമായി അഭിമുഖം, 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സൺഡേ സെലക്ഷൻസ്, 9:30 സംഗീതസുധ ഡോക്ടർ എ അനന്തപത്മനാഭൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പ്രൊഫസർ ഹരീന്ദ്രനാഥക്കുറുപ്പ് അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം, രാത്രി 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ കായംകുളം യൂനസ് അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി. അധ്യാത്മ രാമായണ പാരായണം നാലാം ദിവസം കാവലം ശ്രീകുമാർ പാരായണം ചെയ്തത്, തുടർന്ന് ഉദയഗീതം വിമല മേനോൻ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരിയിൽ തുടർന്ന് കേൾക്കാം ഇന്നത്തെ ചോദ്യം. രാമായണ പൊരുൾ ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചത്. കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ നിന്ന് മക്കാച്ചിയുടെ പായസക്കട, ഗ്രാമകേരളം. 7:15 ആരണ്യകം ആയുരാരോഗ്യം, തുടർന്ന് തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 84 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, 8:45 യോഗ സൌഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ജോളി സക്രിയ പങ്കെടുക്കുന്നു. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരുന്നു. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് വൈസ് ചാൻസലർ പ്രൊഫസർ പി കെ ജഗതിരാജ് മറുപടി നൽകുന്നു. 12:02 ചിത്രമഞ്ജുഷ, തുടർന്ന് തിരേപ്പൂക്കൾ. 12:40 പ്രകാശധാര, പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ പ്രശ്നങ്ങളും ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഏകതാര, 2:02 ഹലോ ഡോക്ടർ. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ പ്രതീഷ് എം സി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരിപ്പൂക്കൾ, 3:00 വെള്ളി വെളിച്ചം പുനഃപ്രക്ഷേപണം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 4:00 സ്പോൺസേഡ് പ്രോഗ്രാം പിത്താര. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 അധ്യാത്മ രാമായണ പാരായണം നാലാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും, വിളകളിൽ കളനിയന്ത്രണത്തിന്റെ പ്രാധാന്യം ഡോക്ടർ ബിന്ദു ജയസുമായി അഭിമുഖം, 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 7:30 രാഗരസം രാഗം ശങ്കരാഭരണം, 9:30 സംഗീതസുധ ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യം വയലിനിൽ വായിക്കുന്ന കൃതികൾ, ശ്രീകാന്ത് കെ പുളിക്കൻ മൃദംഗം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഘടം, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം ഡോക്ടർ കായംകുളം യൂനസ് അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം, രാത്രി 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതിയിലെ. ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഒ എൻ വി കുറുമറ്റം വരികൾക്ക് എസ് പി വെങ്കടേഷ് സംഗീതം നൽകി. എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം ഇന്ദ്രജാലം.

0: വരവായി.
1: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
0: മികച്ച ക്വാളിറ്റി ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോഷ്വ ശ്രീധർ സംഗീതം നൽകി. MG ശ്രീകുമാർ പാടിയത് ചിത്രം കീർത്തിചക്രം.

0: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
1: എം ആർ ടി ലോണം, പൊന്നോണം, ഓഫറിൽ നിറയെ സമ്മാനം.
2: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
3: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ.
4: എം ആർ ടി മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
5: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
6: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ഡോക്ടർ ജോളി സക്കറിയ അതിഥിയായി പങ്കെടുക്കുന്നു.
7: ഞാൻ കൂടുതലും അക്കാഡമിക് കാര്യത്തിലാണ് ശ്രദ്ധ പതിപ്പിച്ചിരുന്നത്. സിലബസ് രൂപീകരണത്തില്, പുതിയ കോഴ്സുകൾ കൊടുക്കുന്നതില്, സമയത്ത് പരീക്ഷ നടത്തുന്നതില്, ഇപ്പം നമുക്ക് പലപ്പോഴും വീഴ്ചകളൊക്കെ സംഭവിക്കുന്നത് അവിടെയാണ്.
6: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: രാമായണ പാരായണം മൂന്നാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: വിശ്വാമിത്രന്റെ യാഗരക്ഷ, താടകാവധം തുടങ്ങിയ കഥാഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത്

പത്മങ്ങളോടും ഉത്സംഗെ ചേർത്തു പരമാശീർവാദവും ചെയ്തു വത്സന്മാരെയും പൂജിപ്പിച്ചിതു വാത്സല്യത്താൽ ഇരുന്നു മൂന്നു ദിനമോരോരോ പുരാണങ്ങൾ പറഞ്ഞു.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. സമ്മേളനം സുഗമമായി നടത്താൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ തീവ്ര ശ്രമമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്നും മന്ത്രി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ നീണ്ടു നിൽക്കും. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തെക്കൻ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ലോകം ഫുട്ബോൾ ആവേശത്തിൽ. ഫിഫ ലോകകപ്പ് കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ഫുട്ബോൾ കലാശപ്പോരാട്ടം ആഘോഷമാക്കാൻ കേരളവും. ലോകകപ്പ് മത്സരം പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കൈരളി ശ്രീ തിയേറ്ററുകളിൽ പ്രദർശനമൊരുക്കി സംസ്ഥാന സർക്കാർ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ നിന്നും യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ മാൾഡോവയിലെത്തുന്ന രാഷ്ട്രപതി പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഇന്ന് ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. യോഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ നാഷണലിസ്റ്റ് സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ പ്രതീകാത്മകമായി ഇറങ്ങിപ്പോക്ക് നടത്തി. അതേസമയം സമ്മേളനത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിക്കണമെന്ന് കേന്ദ്ര പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. സമ്മേളനം അടുത്ത മാസം 13 അവസാനിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ശ്രമം തുടരുകയാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. മഴ ലഭ്യതയിലെ കുറവാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിലെ വൈദ്യുതി സ്റ്റോറേജ് സംവിധാനത്തെപ്പറ്റി പഠിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കർണാടക വൈദ്യുതി മന്ത്രിയുമായി ചർച്ചകൾ നടത്തിയതായും ലോകകപ്പ് ഫൈനൽ ദിവസമായ ഇന്ന് വൈദ്യുതി മുടങ്ങില്ലെന്നും മന്ത്രി അറിയിച്ചു. സൌരോർജ്ജ വൈദ്യുതി സംഭരിച്ച് പീക്ക് സമയങ്ങളിൽ ഗ്രിഡിലേക്ക് വിതരണം ചെയ്യാൻ കഴിയുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലയം നിർമ്മാണം കാസർഗോഡ് മൈലാട്ടിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലുതും സംസ്ഥാനത്തെ ആദ്യത്തേതുമായ ബാറ്ററി സംഭരണ സംവിധാനമാണ് ഇത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
1: 125 മെഗാവാട്ട് ശേഷിയുള്ള ഈ നിലയത്തിൽ നിന്ന് പ്രതിദിനം 500,000 യൂണിറ്റ് വൈദ്യുതി വരെ വിതരണം ചെയ്യാനാകും. JSW ന്യൂ എനർജി ലിമിറ്റഡുമായാണ് ഇതിന് KSEB കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. മഴക്കുറവ് മൂലം വർദ്ധിച്ചുവരുന്ന വൈദ്യുതി പ്രതിസന്ധി കണക്കിലെടുത്ത് അടിയന്തര പ്രാധാന്യത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാൻ നിർദ്ദേശമുള്ളതിനാൽ മൈലാട്ടി 220 KV സബ്സ്റ്റേഷൻ വളപ്പിലെ പദ്ധതി പ്രദേശത്ത് പ്രവൃത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നുവരികയാണ്.
0: പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇ കേരളം പദ്ധതി ആവിഷ്കരിച്ചതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലത്ത് ഇ കേരളം ഡിജിറ്റൽ ഹബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഡിജിറ്റൽ സേവനങ്ങളുടെ വ്യാപനത്തിനും ജനകീയ സേവന വിതരണത്തിനും ഈ സംരംഭം കൂടുതൽ കരുത്ത് നൽകുമെന്നും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആറന്മുളയ്ക്കിനി 2 മാസം വള്ളസദ്യക്കാലം. പമ്പയിലെ ഓളങ്ങളിൽ വഞ്ചിപ്പാട്ടിന്റെ ശീലുകൾ ഉണർത്തി പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എ ശ്രീധർ.
2: കൊടിമരച്ചുവട്ടിലെ പ്രത്യേകമൊരുക്കിയ സ്ഥലത്ത് മന്ത്രി കെ മുരളീധരൻ നിലവിളക്ക് കത്തിച്ച് സദ്യ വിളമ്പി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും വള്ളസദ്യയിൽ പങ്കെടുത്തു. റാന്നിപ്പള്ളിയോടം ഒഴികെ ഇക്കുറി 51 പള്ളിയോടങ്ങളാണ് 2 മാസക്കാലം നടക്കുന്ന സദ്യയിൽ പങ്കെടുക്കുക. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് ആറന്മുള വഴിപാട് വള്ളസദ്യയുടെ പ്രത്യേകത. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമിരോഹിണി സമൂഹവള്ളസദ്യ നടക്കുക. KSRTC ബജറ്റ് ടൂറിസം വഴി ദിവസേന 8 ബസുകൾ വീതം ഒരുക്കിയിട്ടുണ്ട്. ഇലയൊന്നിന് 300 രൂപ പ്രകാരം ഭക്തർക്ക് സ്പെഷ്യൽ പാസ് മൂലമുള്ള സദ്യ

0: ക്രമീകരിച്ചിട്ടുണ്ട്.
1: ഐസറിന്റെ 14-ാമത് ബിരുദദാന ചടങ്ങ് തിരുവനന്തപുരം വിതരയിലെ ക്യാമ്പസിൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ നിതി ആയോഗ് അംഗവും ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മുൻ സെക്രട്ടറിയുമായ പ്രൊഫസർ അഭയ് കരന്തികർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറങ്ങുന്നത് ഈ സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൈപ്പാട് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കണ്ണൂർ ഏഴോം വയലിൽ കൈപ്പാട് ഫെസ്റ്റ് തുടങ്ങി. മറ്റന്നാൾ വരെയാണ് ഫെസ്റ്റ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: പുഴയോട് ചേർന്ന് കിടക്കുന്ന നെൽപ്പാടങ്ങളാണ് കൈപ്പാട് നിലങ്ങൾ. തികച്ചും ജൈവിക കൃഷിരീതിയാണ് ഇവിടെ അനുവർത്തിച്ചു വരുന്നത്. കൈപ്പാട് കൃഷിയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൈപ്പാട് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. കൈപ്പാട് വയലിലൂടെ തോണിയാത്ര ഈ ഫെസ്റ്റിന്റെ ഏറ്റവും ആകർഷണമാണ്. അപൂർവമായ പക്ഷികളെത്തുന്ന പ്രദേശം കൂടിയാണ് കൈപ്പാട് നിലങ്ങൾ. ഭൗമസൂചികാ പദവി നേടിയെടുത്ത കൈപ്പാടരി പ്രാധാന്യം ഏറെയുണ്ട്.
1: ലോകമെങ്ങും ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ. പുതിയ ഫുട്ബോൾ ലോക ചാമ്പ്യന്മാർ ആരെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. സെമിയിൽ ഇംഗ്ലണ്ടിനെ 2-1 കീഴടക്കിയാണ് നിലവിലെ ജേതാക്കളായ അർജന്റീനയുടെ ഫൈനൽ പ്രവേശം. ഫ്രാൻസിനെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് 2010 ജേതാക്കളായ സ്പെയിൻ കലാശപ്പോരാട്ടത്തിന് യോഗ്യത നേടിയത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഇന്ന് അർദ്ധരാത്രി നടക്കുന്നതിനാൽ കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ലോകകപ്പ് ഫുട്ബോൾ ആവേശം സംസ്ഥാനത്തെ തിയേറ്ററുകളിലും. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തിരഞ്ഞെടുത്ത തിയേറ്ററുകളിൽ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം തത്സമയം പ്രദർശിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലെ കൈരളീശ്വരി കോംപ്ലക്സുകളിലാണ് പ്രദർശനം. ആരാധകരുടെ അഭ്യർത്ഥന മാനിച്ചാണ് നടപടിയെന്നും സാധാരണ ടിക്കറ്റ് നിരക്കിലാകും പ്രദർശനമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിനോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി പോലീസ്. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ അധിക പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായും വാഹന പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ ശക്തമാക്കിയതായും പോലീസ് പറഞ്ഞു. എല്ലാവരും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. സമ്മേളനം സുഗമമായി നടത്താൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ തീവ്ര ശ്രമമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് മന്ത്രി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക്

0: മത്സരം പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കൈരളി ശ്രീ തിയേറ്ററുകളിൽ പ്രദർശനമൊരുക്കി സംസ്ഥാന സർക്കാർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം. എസ് രമേശൻ നായരുടെ വരികൾക്ക് ജയ വിജയന്മാർ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം.

0: നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ, നമ്മുടെ ഓരോ പുഞ്ചിരിക്കും വാക്കിനും പ്രവൃത്തിക്കും എത്രയോ പേരുടെ ജീവിതത്തിൽ പ്രകാശം പരത്താനുള്ള ശക്തിയുണ്ട്. ഈ ഒരു നല്ല വാക്കിനെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ആദ്യമായി ഇന്നത്തെ ചോദ്യമാണ്, സാധാരണയായി വിത്തടയ്ക്ക ശേഖരിക്കുന്നത് എങ്ങനെയുള്ള കവുങ്ങിൽ നിന്നാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. നമ്മൾ മലയാളികളുടെ പ്രഭാത ഭക്ഷണത്തിൽ ഒരു പ്രത്യേക സ്ഥാനം വാഴപ്പഴത്തിനുണ്ട്. മിതമായ അളവിൽ വാഴപ്പഴം കഴിക്കുന്നത് അതിലെ നാരുകൾ ഹൃദയാരോഗ്യത്തെ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ ഒരുപക്ഷെ വ്യാപാരം നടക്കുന്ന കാർഷികോൽപ്പന്നവും വാഴപ്പഴം തന്നെയാവണം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാഴകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കർഷകന്റെ അനുഭവ സാക്ഷ്യമാണ്. നാല് വാഴയില്ലാത്ത പുരയിടം ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലുണ്ടാവില്ല. നാലോ അഞ്ചോ സെന്റിൽ വീട് വയ്ക്കുന്നവർക്ക് പോലും ഓരോ മൂലയിലും ഓരോ വാഴ വയ്ക്കുവാൻ സാധിക്കും. ഇതാ വാണിജ്യാടിസ്ഥാനത്തിൽ 400+ ഇനങ്ങൾ വാഴ കൃഷി ചെയ്ത് മെച്ചപ്പെട്ട വരുമാനം നേടി അതിലൂടെ ജീവിതഭദ്രത ഊട്ടിയുറപ്പിച്ച കർഷകൻ ശ്രീ ഉണ്ണികൃഷ്ണന്റെ കാർഷിക വിശേഷങ്ങൾ ശ്രദ്ധിക്കൂ. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ശ്രീ ഷിബു ജോർജ്.
1: ഉണ്ണികൃഷ്ണൻ ജി, പരിപാടിയിലേക്ക് സ്വാഗതം. താങ്കളൊരു വാഴ കർഷകനാണ്. വാഴ കർഷകൻ എന്ന് പറഞ്ഞാൽ നിരവധി വാഴ ഇനങ്ങൾ താങ്കളുടെ അടുത്തുണ്ടല്ലേ. എത്ര സ്ഥലത്താണ് ഈ വാഴ കൃഷി ചെയ്യുന്നത്?
2: ഇന്ന് ഏകദേശം 1.5 ഏക്കറോളം സ്ഥലത്ത് അപൂർവ ഇനങ്ങളിൽപ്പെട്ട വാഴകളും വിദേശ വാഴകളും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്.
1: അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത് അപൂർവ ഇനങ്ങളിൽപ്പെട്ട തന്നെയാണോ അതോ നമ്മുടെ നോർമലായിട്ടുള്ളതും
2: ഉണ്ട്?
1: അതുകൊണ്ട്
2: നമ്മൾ സാധാ നോർമലും ഉണ്ട്, നമ്മളെ കേരളത്തിൽ തന്നെ അന്യം നിന്ന് പോയ വാഴകളുണ്ട്.
1: ഇപ്പൊ എത്ര ഇനങ്ങളുണ്ട് നിങ്ങളുടെ കയ്യിൽ?
2: ഇന്നിപ്പോ എന്റെ കയ്യിൽ 400 കൂടുതൽ വരാനേ ഉള്ളൂ, കൊന്തൽ കുറയില്ല. 400 പരം ഇനം എന്നാണ് നമ്മളിപ്പോ പറയുന്നുള്ളു.
1: അപ്പൊ ഇതൊരു തുടക്കം എങ്ങനെയായിരുന്നു? ഇത്ര ഇങ്ങനെ നമ്മുടെ വിവിധ ഇനം വാഴകൾ നടണോന്നുള്ള ഒരു ആശയം
2: വരാൻ കാര്യം, ഞാൻ ആദ്യമായിട്ട് വാഴച്ചേട്ടന്റെ ഒരു പ്രോഗ്രാം കണ്ടിരുന്നു. അപ്പോൾ വാഴച്ചേട്ടനെ തിരക്കി ഞാൻ വാഴച്ചേട്ടൻ്റെ വീട്ടിൽ പോവുകയും അവിടെ നിന്ന് എനിക്ക് ഒരു 3 ഇനം വാഴ എനിക്ക് തരുകയുണ്ടായി.
1: അപ്പൊ ഈ 3 ഇനം അപൂർവ ഇനത്തിൽപ്പെട്ടതാണ്.
2: 1000 കാപ്പുവാനാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. അതിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പൊ അന്ന് വാഴച്ചേട്ടൻ എൻ്റെ ഒന്നും പൈസയോ ഒന്നും മേടിച്ചിട്ടില്ല. ഇന്നും എനിക്ക് ഭയങ്കര ഒരു പ്രോത്സാഹനം, നമ്മൾ ഗുരുക്കന്മാരെന്ന് നമ്മൾ പറയണമെങ്കിൽ വാഴച്ചേട്ടനാണ് നമ്മളെ ഗുരു.
1: അപ്പൊ ഇത് ആദ്യം ഒരു 3 ഇനം കൊണ്ട്
2: തുടങ്ങിയതാണ്.
1: പിന്നെ 400 എന്ന് പറഞ്ഞാൽ അത്രയും വരെ എങ്ങനെയാണ് എത്തിച്ചത്?
2: 10 വർഷത്തോളമായി ഞാൻ. അത് കഴിഞ്ഞിട്ട് എന്നും നമ്മൾ ഒരാളെടുത്ത് പോയി വാഴ എടുത്തുകൊണ്ടിരുന്ന ശരിയല്ലാത്തതുകൊണ്ട് പിന്നെ ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ കോൺടാക്റ്റുകൾ ചെയ്ത് കേരളത്തിൽ തന്നെ ഒരുവിധമുള്ള എല്ലാ സ്ഥലങ്ങളിലും പോവുകയും അവിടെ ഉള്ളതൊക്കെ ശേഖരിക്കുകയും പിന്നെ കേരളം വിട്ട് ബെൽഗാം, ആന്ധ്ര, കർണാടക അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും വാഴകൾ തിരക്കി പോയി കൊണ്ടുവരികയുണ്ട്.
1: അപ്പോൾ ഇനങ്ങളെല്ലാം നമ്മുടെ ഇന്ത്യയിലുള്ള ഇനങ്ങളാണ്?
2: അല്ല, വിദേശ വാഴകളുടെ ഇനം ഉണ്ട്. വിദേശ ഇനങ്ങൾ തിരക്കി പോയെന്ന് പറഞ്ഞാൽ വയനാടുള്ള ഒരാളെ കയ്യിൽ നിന്ന് ഒരു വാഴയ്ക്ക് വേണ്ടി 3 ട്രിപ്പ് ഞാൻ എൻ്റെ നിലമേ നിന്നും പോവുകയുണ്ടായി. 3 ട്രിപ്പ് പോയപ്പോഴത്തേക്ക് ഏകദേശം 10,000 രൂപയ്ക്ക് മുകളിൽ എനിക്ക് ചിലവായിരുന്നു.
1: വിദേശനമായിരുന്നു.
2: പക്ഷെ ചോദിച്ചു പോയിട്ട് ആളെനിക്ക് തന്നില്ല. അവസാനം വേറൊരാൾക്ക്, വെളിയിലുള്ള ഒരാൾക്കെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ആൾ വില പറഞ്ഞു. അന്നേരം ആ വില, അതിനേക്കാൾ വില എനിക്ക് വണ്ടിക്കാശ് ചിലവായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ നോക്കി എനിക്ക് വേണ്ട. അതിന് ശേഷമാണ് മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോകാൻ തുടങ്ങിയത്. അപ്പോൾ പലരും വിദേശ വാഴകൾ വച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, അവരിൽ നിന്നും ഒക്കെയാണ് ഞാൻ വാങ്ങി.
1: അപ്പോൾ ഈ വിദേശ വാഴകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പഴം ഒരു ഡിഫറെൻ്റ് ആണോ?
2: ഡിഫറെൻ്റാണ്.
1: ഇങ്ങനെ കാണാനും
2: ഡിഫറെൻ്റ് ആണ്, കഴിക്കാനും ടേസ്റ്റിൽ ഡിഫറെൻ്റ് ആണ്. നമ്മളൊന്നും ഇന്നും വരെ കഴിക്കാത്ത ഇനം പഴങ്ങളാണ് നമുക്ക് കഴിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവിടെ ഫേമസ് ഒരു വിനവാഴകളിൽ നട്ടിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ഇവിടെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന ബ്ലൂ ജാവ. ഇവിടെ എല്ലാവരും പറയും ഐസ്ക്രീം ബനാനയാണെന്ന് പറയും. ഞാൻ ഒരാൾക്കും ഞാൻ ഐസ്ക്രീം ബനാന എന്ന് പറഞ്ഞ് കൊടുക്കാറില്ല. കാര്യം അത്

0: ഐസ്ക്രീം ബനാന അല്ല. ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിൽ വെച്ചാൽ അലിഞ്ഞു പോകണം, ഒരിക്കലും അത് അലിഞ്ഞു പോകില്ല, ഒരു പഴവും അലിഞ്ഞു പോകില്ല.
1: അപ്പൊ ഈ ബ്ലൂ ജാവ എന്ന്
0: പറയുന്നത്, ബ്ലൂ ജാവ എന്ന് പറയുന്നത് അത് വ്യക്തമായിട്ട് അതിൽ തന്നെ ഉണ്ട്. ബ്ലൂ ജാവ, ജാവ ദ്വീപിലെ നീല കളറുള്ള വാഴ.
1: അപ്പൊ ഇതിന് പഴത്തിന്റെ കളറ്,
0: പഴത്തിന്റെ കളർ നീല. നമ്മളെ കാലാവസ്ഥയിൽ ആ നീല വരില്ല, ഇളം നീല വരുള്ളൂ,
1: പൂർണ്ണമായിട്ട്
0: വരില്ല. അതേപോലെ തന്നെ ഉണ്ട് വേറെ ഒന്നും ഉണ്ട്, ബ്ലാക്ക് ജാവ. ഇന്ന് മറ്റുള്ളവർ ഇല്ലാത്തൊരു വാഴയാണ് ബ്ലാക്ക് ജാവ. അതായത് വിളഞ്ഞു വരുമ്പോൾ ഇളം കറുപ്പ് കളറും ഇളം പച്ചയും ചേർന്ന പഴം. കഴിക്കുന്ന ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. കഴിക്കാൻ നല്ല സോഫ്റ്റ് പഴമാണെന്നേ ഉള്ളൂ. പഴത്തിന്റെ ടേസ്റ്റ് പറയണേ പേയം പഴം, നമ്മുടെ ഒറിജിനൽ പറഞ്ഞ മലക്കറി കടയിൽ കിട്ടുന്ന പേയം പഴം അതിന്റെ ടേസ്റ്റാണ്. എലിഫന്റ് പൊപ്പു, നമ്മളെ ഏത്തപ്പഴമൊന്നും അതിന്റെ മുമ്പ് ഒന്നുമല്ല,
1: അതൊരു ഇനമാണോ?
0: ഒരു ഇനമാണ് എലിഫന്റ് പൊപ്പു. പക്ഷെ കണ്ടാൽ നമ്മളെ മൊന്തപ്പഴത്തിനേക്കാളും വലിയ പഴമാണ്. പഴം വലിയ വലിപ്പമുണ്ട്. പക്ഷെ ആൾക്കാരെ മുമ്പ് നമ്മൾ കൊണ്ടുവന്നിരുത് ഇങ്ങനെ ഒരു പഴമാണെന്ന് പറഞ്ഞാൽ ആരും മേടിക്കില്ല ഇവിടെ, കാരണം അറിയില്ല. ആ പഴം ഒന്ന് തിന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏത്തപ്പഴം വേണ്ട അവർക്ക്.
1: അപ്പൊ ഇങ്ങനെ ആവശ്യക്കാര് ആവശ്യം കഴിച്ചിട്ട് പിന്നെ വരാറുണ്ടോ?
0: ഉണ്ട്. കഴിച്ചിട്ട് വരുന്നതിൽ ആന്ധ്രയിലെ എൻ്റെ ഒരു സുഹൃത്തിനാണ് കൂടെ കൂടെ പഴം ഇവിടെ വന്ന് കഴിക്കുന്നത് കൊണ്ടാണ് അവൻ കൂടുതലും മേടിക്കുന്നത്. ഏതെനം വന്നാലും ആദ്യം അവൻ വിളിച്ചിട്ട് പറയും എനിക്ക് ഒരു കൊല എന്നാണ് അവൻ പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു കൊല കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ ഞാൻ രണ്ട് മൂന്ന് കൊല വരെ പടലകൾ വെച്ച് കട്ട് ചെയ്ത് റെയിൽവേ വഴി അയച്ചു കൊടുക്കും.
1: അപ്പൊ ഇങ്ങനെ ആവശ്യക്കാർ നമ്മുടെ സംസ്ഥാനത്തിന്റെ പുറത്താടുള്ള ആൾക്കാരും
0: ഇഷ്ടം പോലെയുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് മേടിക്കുന്നുണ്ട്.
1: അത് ഏതൊക്കെ പഴമാണ് അവർക്ക്
0: അവർക്ക് പിന്നെ ആവശ്യം ഏറ്റവും കൂടുതൽ വരണം എന്ന് പറഞ്ഞാൽ ഈ ഫെസ്റ്റിവൽ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയാണ് മെയിനായിട്ട് ഈ മഹാരാഷ്ട്ര അങ്ങൊന്നൊക്കെ വരണത്,
1: ഉത്സവത്തിന്,
0: ഉത്സവം പോലെ. അപ്പൊ അതിന് അവർക്ക് മെയിനായിട്ട് വേണ്ട ആയിരം കാപ്പുവാൻ, പിന്നെ അത് വേണ്ട ഗോത്തിയ. ഗോത്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം നമുക്കൊരു വാഴ കന്നു വെച്ചു, ആ വാഴ കൊലയ്ക്കുമ്പോൾ അതിന് കൂമ്പ് കാണില്ല, കൂമ്പില്ല കണേ. അതേസമയം അതിൻ്റെ കന്ന് കൊലയ്ക്കുമ്പോൾ കൂമ്പുണ്ടാവും.
1: പഴം എങ്ങനെയാണ്? ചെറിയ പഴമാണ്,
0: ഏത്തപ്പഴം കണക്കാണ്. നല്ല ടേസ്റ്റാണ്, നല്ല മധുരവും, നല്ല കഴിക്കാൻ നല്ല ആയിട്ടുള്ള പഴമാണ്.
1: അപ്പോൾ ഇവരൊക്കെ ഇത്രയും ദൂരെ നിന്ന് വന്ന് ഈ കൊലയൊക്കെ കൊണ്ടുപോകാൻ വരുമ്പോൾ അതിൻ്റെ റേറ്റൊക്കെ എങ്ങനെ ആയിരിക്കും? വിലയും
0: പലതും പല റേറ്റുകളാണ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിൽ നല്ല വില, ഏറ്റവും നല്ല വിലയെന്ന് പറഞ്ഞാൽ വെരിയേറ്റിൻ്റെ ഫ്രൈ ഹാൻസിനാണ്. ഇന്ത്യയിൽ തന്നെ അപൂർവമായിട്ടേ ഉള്ളൂ ഈ വെരിയേറ്റ് ഫ്രൈ ഹാൻസ് എന്ന് പറഞ്ഞ സാധനം. അപ്പം ഞാൻ മേടിക്കുമ്പോൾ തന്നെ നല്ല എമൗണ്ടായി. ഞാൻ എനിക്ക് ഒരു മാസത്തെ ശമ്പളമാണ് ഞാൻ കൊടുത്ത് ഈ ഒരു വാഴ ഞാൻ മേടിക്കുന്നത്,
1: കന്ന് വാങ്ങിച്ചു,
0: കന്ന് മേടിച്ചത്. ഇതിൻ്റെ പഴം എന്ന് പറയുമ്പോൾ തൊഴുതാണ് നിൽക്കുന്നത്, ഫ്രൈ ഹാൻസ്. അതിൽ തന്നെ പേര് തന്നെയുണ്ട്, ഫ്രൈ ഹാൻസ് എന്നാണ്. കൈ കൂപ്പുന്നു, വാഴയുടെ കൈ കൂപ്പൂല. വാഴപ്പഴങ്ങൾ ഒരു കാത്ത് ഇളക്കാൻ വെക്കില്ല, തൊഴുതിരിക്കും. ഒരു പടല രണ്ട് വരിയാണ് ഒരു പടല, ഈ രണ്ട് വരിയും ഒറ്റയായി തൊഴുതിരിക്കും. അതിൽ രണ്ട് കളർ,
1: ഏതൊക്കെ കളറാണ്?
0: അതിന് മഞ്ഞയും പച്ചയാണ്. കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഇതാണ്. വാഴയ്ക്ക് കളർ രണ്ട്, വാഴ തടയ്ക്ക് കളർ രണ്ട്, അതേ കളർ കൊലയ്ക്ക് രണ്ട് കളർ. പഴം വരണം എന്ന് പറഞ്ഞാൽ വാനിലയുടെ ടേസ്റ്റാണ്
1: പഴുത്തു കഴിഞ്ഞാൽ.
0: അതേ സ്ഥിതിക്ക് സാധാ ഫ്രൈ ഹാൻസിന് ഏത്തപ്പഴത്തിൻ്റെ ടേസ്റ്റാണ്.
1: ഇപ്പോൾ ഉണ്ണികൃഷ്ണൻജി, ഒരു സംശയം വരുന്നത്, ഇത്രയും ഇനങ്ങൾ താങ്കളുടെ കയ്യിലുണ്ട്, വിദേശ ഇനങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കാലാവസ്ഥയിൽ ഇതൊക്കെ നടുമ്പം ഇതെല്ലാം കൊലയ്ക്കുന്നുണ്ടോ? നല്ലപോലെ വരുന്നുണ്ടോ? ഇത്
0: കൊലയ്ക്കുകയൊക്കെ ചെയ്യും. ചില വാഴകൾ നമ്മുടെ കാലാവസ്ഥ പിടിക്കില്ല. എൻ്റെയിൽ ഒരു വാഴ ഉണ്ടായിരുന്നു, ഇപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ഇപ്പോൾ ഉണ്ട്. എൻ്റെ നിന്നത് പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ ചൂട് കൂടുതലാണ്. ആ വാഴ കൊലച്ചു കഴിഞ്ഞാൽ പഴം തിന്നാൻ കിട്ടില്ല, അത് മുകളിലോട്ടാണ് കൊലയ്ക്കുന്നത്. നല്ല കടും ചുവപ്പ്, രക്തത്തിനേക്കാളും ചുവപ്പാണ് അതിൻ്റെ കൂമ്പിൻ്റെ കളർ. എവിടെ നിന്നൊരാൾ കണ്ടാലും അത് ആകർഷിച്ച് വരികയും ചെയ്യും. പക്ഷേ ആ പഴം തിന്നാൻ പറ്റിയ പഴമാണ്. അത് വിയറ്റ്നാമിലെ കാട്ടിലുള്ള ഒരു വാഴയാണ്. ആ വാഴ നമ്മൾ ദൂരെ നോക്കുമ്പോൾ ചെടി വാഴയാണ്, പഴം തിന്നാൻ പറ്റും എല്ലാം. പക്ഷേ നമുക്കിവിടെ ചൂടായതുകൊണ്ട് കാ വരുമ്പോഴേ അത് പൊഴിഞ്ഞങ്ങ് പോവുകയാണ്.
1: നല്ലപോലെ കൊലയ്ക്കുന്നില്ല,
0: തണുപ്പില്ല.
1: അപ്പം ഇങ്ങനെ ഈ വാഴ കൃഷി ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പരിപാലന രീതികളൊക്കെ കാണുമല്ലോ. അപ്പം നമ്മൾ സാധാരണ കന്ന് നടന്ന് പിന്നെ വളപ്രയോഗമൊക്കെ ചെയ്യുന്ന, താങ്കളെങ്ങനെയാണ് ഇതിനെയൊക്കെ പരിചരിക്കുന്നത്?
0: എനിക്കുള്ള പരിചരണം കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ കർഷകർക്ക് പറ്റിയ പരിചരണം അല്ല എൻ്റെത്. ഞാൻ നട്ട് കഴിഞ്ഞാൽ വളം ചെയ്യില്ല. അന്ന് ചോദിച്ചാൽ വളം ചെയ്യത്തില്ലേന്ന് വെച്ചാൽ വളം ചെയ്യുന്നുണ്ട്. ചില വാഴകൾ ചിലപ്പം ഒരു 5000 രൂപയോ 10000 രൂപയൊക്കെ കൊടുത്തുകൊണ്ടുവരുന്ന ഒരു വാഴ തന്ന് നമുക്കത് ഒരു തവണ നഷ്ടപ്പെട്ടു പോയാൽ വീണ്ടും നമ്മുടെ കാശ് കൊടുത്താണ് വാങ്ങുന്നത്. അപ്പോൾ വാങ്ങാൻ നേരത്ത് നമ്മുടെ അടുത്ത് ചോദിക്കും, നീ ഇന്ന സാധനം കൊണ്ടുപോയതല്ലേ, എന്ന് നീ മേടിച്ചതല്ലേ എന്നവർ, അവർക്കറിയാം നമുക്ക് ഏത് സാധനം തന്നിട്ടുണ്ട്. അപ്പം ഞാൻ മേടിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കത് പൊടിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ അവർ എന്തേ പൊടിക്കാതെ വന്ന്? അപ്പം ഞാൻ വളം ചെയ്യുന്നില്ല എന്നുള്ള ഒരു വിധമുള്ളവർക്ക് അറിയാം. അപ്പോൾ അവർ പറയും, ഇത് കൊണ്ടുപോയാൽ ആദ്യം നിങ്ങൾ രാസവളം ചെയ്തേ പറ്റൂ. കാര്യം ഇതൊക്കെ അവർ രാസവളങ്ങളും കീടനാശിനിയൊക്കെ കൊടുത്തു വച്ചിരിക്കുന്ന സാധനങ്ങളാണ്. നമ്മളെ തറയെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കയറി വരില്ല. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ട്രിപ്പ് നമ്മൾ രാസവളം ചെയ്യണം. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ ജൈവവളം. ഞാൻ ജൈവവളം ഉപയോഗിക്കില്ല. പിന്നെ ജൈവവളം ഉപയോഗിക്കില്ലെന്ന് വെച്ചാൽ അത് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ പശുക്കളുണ്ട്. അപ്പം അവർക്കൊക്കെ ഈ ചാണം ഒഴിവാക്കേണ്ട സമയമാകുമ്പോൾ എൻ്റെ അടുത്ത് പറയുമെന്ന് ഒഴിവാക്കി തരാമോ?
1: ചാണകം ഏറ്റവും നല്ല ജൈവവളമാണ്.
0: അപ്പം ഞാൻ പറയും എന്തിനാ അത് ജോലിക്കാരെ നിർത്തിക്കൊണ്ടുവന്നു മുതലാവൂല എന്ന് പറയും. എന്നാലും എടുത്തൊന്ന് ഒഴിവാക്കി തന്നാൽ മതി എന്ന് പറയുമ്പോൾ അത് കൊണ്ടുവന്ന് കുറേയൊക്കെ വാഴയൊക്കെ ഇടും. ബാക്കി വാഴയൊക്കെ ചെയ്യുന്ന വളം ആ വാഴത്തല തറയിലുള്ള പുല്ല്
1: അതൊക്കെ വൃത്തിയാക്കിയിടും.
0: ആ ഇത് വൃത്തിയാക്കിയിട്ടു. ഇതാണ് എൻ്റെ കൃഷി, അല്ലാതെ രാസവളം ചെയ്ത് ഞാൻ കഴിക്കില്ല.
1: പിന്നെ നമ്മൾ ഈ പുതിയ വാഴ ഇത്രയും വിലയൊക്കെ കൊടുത്ത് കന്ന് കൊണ്ടുവന്ന് നട്ടൊക്കെ വലുതായിട്ട് വരുമ്പം ഈ കീടങ്ങളും രോഗങ്ങളും ഒക്കെ പ്രത്യേകമായിട്ട് ഉണ്ടാവാറുണ്ടല്ലോ,
0: അതിന് നമ്മൾ അതിന് മരുന്ന് ചെയ്തേ പറ്റൂ.
1: അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പം ഇത്രയും 400 ഇനങ്ങൾ വാഴ നിങ്ങളുടെ കയ്യിലുണ്ട്, എല്ലാ വാഴയും നല്ലപോലെ കൊലയ്ക്കത്തില്ല, വിദേശ ഇനമൊക്കെ ആകുമ്പോൾ അതിൻ്റെ കൊലയൊക്കെ ചെറുതായിരിക്കും. അപ്പോൾ ഇതിലൊരു വാണിജ്യാടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു വരുമാനവും കൂടെ വേണമല്ലോ. അപ്പോൾ വരുമാനത്തിന് വേണ്ടി എങ്ങനെയാണ്, എന്തുവാണ് നിങ്ങൾ ചെയ്യുന്നത്?
0: നമ്മൾ കന്ന് കൊടുക്കുക എന്നുള്ളൊരു ഇതാണ്.
1: ഓക്കെ, കന്ന് നമ്മൾ വെക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് ഡിമാൻഡുണ്ടോ, ആൾക്കാർ ചോദിച്ചു വരാറുണ്ടോ?
0: ചോദിച്ചു വരാറുണ്ട്. കന്ന് ഇന്ത്യക്കകത്ത് നിന്ന് ഫുള്ള് ആൾക്കാർ വരുന്നുണ്ട്. അത് ചിലർ വരുന്നുണ്ട്, ചിലർക്ക് എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ട്.
1: അപ്പോൾ ഈ ഡിമാൻഡ് ഏതൊക്കെ ഇനത്തിനാണ്?
0: വിദേശ ഇനങ്ങൾക്കാണ് ഡിമാൻഡ് കൂടുന്നത്. വിദേശ ഇനങ്ങളിൽ പഴങ്ങൾ ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ ആ പഴത്തിൻ്റെ കന്നുകൾ മിക്കവാറുള്ളവരും കൊടുക്കില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മുടെ നാട്ടിലെ ഞാലിപ്പൂനൊന്നും ഒന്നുമല്ല അതിൻ്റെ മുമ്പ്.
1: ടേസ്റ്റ് അത്ര
0: ടേസ്റ്റ് അത്രയ്ക്ക് ടേസ്റ്റാണ്.
1: അപ്പോൾ ഇങ്ങനത്തെ ഈ കന്നുകൾ നിങ്ങൾ പുറത്തോട്ട് അയക്കുമ്പം കൊറിയറിൽ അല്ലെങ്കിൽ പാർസൽ ചെയ്തല്ലേ അയക്കുന്നത്? ഇതെങ്ങനെയാണ്, അത് വല്ലതും പരിചരണമൊക്കെ ചെയ്തിട്ടാണോ അയക്കുന്നത്?
0: അല്ല, നമ്മൾ കന്ന് ഇളക്കിയിട്ട് നേരെ ഞങ്ങൾ അതിൻ്റെ വേര് കാര്യങ്ങൾ കളഞ്ഞ് വൃത്തിയാക്കി പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കൊടുക്കുമ്പോഴേ ഞങ്ങൾ പറയും ഇവിടെ നിൽക്കുന്ന കീടമല്ല അവിടെ വരുമ്പോൾ, പലയിടത്തും പല ഇതാണ്. അപ്പം നിങ്ങൾ അത് എന്തെങ്കിലും ഒരു കീടനാശിനിയിൽ മുക്കി വെച്ചിട്ട് വേറെ ഒന്നും വേണമെന്നില്ല, നമ്മുടെ സാഫ് എന്ന് പറയുന്ന അത് മേടിച്ച് കലക്കി വെക്കാം.
1: ഒന്ന് പരിചരണം ചെയ്തിട്ട് നടാൻ നിങ്ങൾ
0: ഒരു 10 മിനിറ്റ് നമ്മൾ ഇട്ട് വെച്ചിട്ട് എടുത്ത് നട്ട് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഒരു ഇട്ട് ഇതിടും. നമ്മുടെ വാഴ ഏത് രീതിക്ക് നടാം, നമ്മുടെ നാട്ടിലെ വാഴകൾ ഞാലിപ്പൂവിന് വാഴ എന്ന് പറഞ്ഞാൽ ഏത് മഴയത്തും ഏത് ഉണക്കത്തും നമുക്ക് നടാം. വിദേശ വാഴകൾ നടാനൊക്കില്ല. നമ്മുടെ വിദേശ വാഴകളാകുമ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളം തന്നെ വാഴയുടെ മണ്ടയിൽ വീണാൽ ഇതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് അഴുകി പോകുന്നത്. നമ്മുടെ വാഴയിൽ ഒന്ന് വെള്ളം നനച്ച് നോക്കിയാൽ അത് പുറം സൈഡ് ആണ് അഴുകുന്നത്, പക്ഷെ അക സൈഡ് കൊണ്ട് പൊടിച്ചു വരും. ഇത് സെൻറ്റർ കൊണ്ട് അഴുകി പോകുന്നതുകൊണ്ട് പൊടിക്കില്ല. അപ്പം നമ്മുടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മണ്ട കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേ പറയുന്നുണ്ട് നിങ്ങൾ കവറിനകത്ത് വെച്ച് സൈഡിൽ വെള്ളം ഒഴിച്ച് പൊടിച്ചതിന് ശേഷം നടുക എന്ന് പറയും.
1: ഇപ്പോൾ ഇത്രയും വാഴ ഇനം താങ്കളുടെ കയ്യിലുണ്ട്, വാഴക്കൊല ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്സിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എവിടെയെങ്കിലും വെളിയിലൊക്കെ കൊണ്ട് പ്രദർശനമൊക്കെ ചെയ്യാറുണ്ടോ?
0: ഉണ്ട്. ഇത് പ്രദർശനം ചെയ്യുന്നത് മെയിനായിട്ട് നമ്മുടെ വാഴച്ചേട്ടനാണ് അതിന് പോണത്.
1: പുള്ളിക്കാരൻ്റെ കൂടാണ് നിങ്ങളും പോകുന്നത്?
0: ഞാൻ മാക്സിമം പോവാവില്ല, വാഴച്ചേട്ടനാണ് പോണത്. ആ വാഴച്ചേട്ടൻ പോണ സമയത്ത് വാഴക്കൊലകൾ വാഴച്ചേട്ടന് കൊടുക്കും.
1: വാഴക്കൊലയുടെ ഡിമാൻഡ് ഉണ്ടോ? അതും പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വാങ്ങിക്കാൻ വരാറുണ്ട്?
0: വരും വരും. അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ അറിയാതെ പോണതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കുറുക്കി കൊടുക്കുന്ന, നമ്മുടെ കേരളത്തിൽ കുട്ടികൾക്ക് കുറുക്കി കൊടുക്കുന്ന ഏത്തപ്പഴമാണ്, കൊടുക്കേണ്ടത് കുന്നമ്പഴമാണ്. അതിനും കണക്കുണ്ട്. ഒരു വയസ്സ് ആവുന്നതിന് മുമ്പ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ തൊലി മൊത്തത്തിൽ കളഞ്ഞ് വേണം കുറുക്കി കൊടുക്കാൻ. ഒരു വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് തൊലി വിരിഞ്ഞ് ഉണക്കി പൊടിച്ചു കൊടുക്കുക എന്നാണ്. അതിൻ്റെ കറയ്ക്കാണ് ഔഷധം. നമ്മുടെ നാട്ടിൽ അൾസറിൻ്റെ അസുഖക്കാറുണ്ട്. അൾസറിൻ്റെ അസുഖം എന്ന് പറയുമ്പോൾ വയറുവേദന ഭയങ്കരമായിട്ട് വരും. ആ സമയത്ത് ഈ കുന്നമ്പഴം കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ശമനം കിട്ടും. കുറയുമെന്ന് ഞാൻ പറയില്ല, ശമനം കിട്ടും. അതിനുവേണ്ടി തന്നെ ഇവിടെ ആൾക്കാർ തിരക്കി വരുന്നുണ്ട്.
1: കുന്നമ്പഴം
0: ആന്ധ്രയെന്നൊക്കെ വിളിച്ച് ചോദിക്കും, പഴം ഉണ്ടെങ്കിൽ കൊലയുണ്ടെങ്കിൽ കൊലയോടുകൂടി അയക്കാനാണ് പറയണത്. നമ്മൾ ആ ഒരു കുന്നമ്പഴം ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ 30 രൂപ നമുക്ക് കിലോയ്ക്ക് തരില്ല. അതിലേക്ക് കുന്നമ്പഴം നമ്മൾ ആന്ധ്രയ്ക്ക് അയക്കുകയാണെങ്കിൽ ഒരു കൊലയുണ്ട് ഇത്ര കിലോയാണ്, ഓക്കെ ഇത്ര രൂപ ഞാൻ തരാം, ഇതാണ് പറയണത്.
1: ചോദിക്കുന്ന വില,
0: ചോദിക്കുന്ന പൈസയാണ്.
1: പിന്നെ ഈ പൂജയ്ക്കൊക്കെ വേണ്ടിയും ആൾക്കാർ വന്ന് ഈ കൊലയൊക്കെ
0: പൂജയ്ക്ക് കൊണ്ടുപോകണം. പൂജക്കഥളിയാണ് മെയിനായിട്ട് എടുക്കണ, പൂജക്കഥളിയാണ്. പിന്നെ പൂജയ്ക്കായിട്ട് അങ്ങനെ എടുക്കില്ല. പിന്നെ എടുക്കണമെന്ന് പറഞ്ഞാൽ വിരൂപാക്ഷി, പളനിയിൽ പഞ്ചാമൃതത്തിന് എടുക്കണ പഴം. എല്ലായിടത്തും പ്രത്യേകത ഉണ്ട്. കരിങ്കതളി ഏറ്റവും വലിയ ഔഷധമുള്ള പഴമാണ്. കരിങ്കതളി എന്ന് പറയുമ്പോൾ കാട്ടിലുള്ള ഇറച്ചി വാഴ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഇറച്ചി കറി വയ്ക്കുമ്പോൾ വിളഞ്ഞ അതിനകത്തിട്ട് കറി വെച്ചാൽ വയറ്റിന് വരെ ക്ലിയറാണ്. ആ കറിക്കും ടേസ്റ്റ് വ്യത്യാസമാണ്.
1: ഇങ്ങനെ വ്യത്യസ്ത വാഴകൾക്ക് വ്യത്യസ്ത
0: ഓരോ വാഴയ്ക്കും ഓരോ ഗുണങ്ങളുണ്ട്. ഏതൊരു വാഴയ്ക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്.
1: അപ്പോൾ ഇപ്പോൾ 400 ഇനങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്, ഇനിയും കൂട്ടാനുള്ള വല്ലതും പ്ലാൻ ഉണ്ടോ? അത് ഉള്ളതൊക്കെ ഇനിയും നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകാനാണോ?
0: ഇപ്പം ഞാനൊക്കെ വാഴയിൽ ഇറങ്ങുമ്പോൾ 400 ഇനം ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത്രയും കഴിയുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷയില്ല. ഞാനൊരു ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു. ടാപ്പിങ്ങിന് പോയിട്ട് വന്ന് ആ പൈസ കൊണ്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നടത്തുക എന്നാണ് നമ്മൾ സാധാരണ നടത്തുന്നത്. അവസാനം വീട്ടിൽ വരെ എനിക്കെതിരെ വഴക്കും പ്രശ്നമായി. കാരണം ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന മൊത്തവും ഈ വാഴക്കന്ന് വാങ്ങാൻ ഉപയോഗിച്ചു. നല്ല എമൗണ്ടുകൾ കൊടുത്തു എടുത്തുകൊണ്ട് വന്നു. പിന്നെ കുറേ ഒക്കെ ആൾക്കാർ വന്നെടുക്കുമ്പോൾ നമ്മൾ ഒന്ന് കൊടുത്തിട്ടേ വേറെ ഒന്ന് വാങ്ങാൻ ഒക്കുള്ളൂ എന്നുള്ളൊരു സാഹചര്യം നമുക്ക് വന്നപ്പോൾ അത് കൊടുത്ത് വേറെ ഒന്ന് മേടിക്കുക. അങ്ങനെ അങ്ങനെ ആയി, ഇപ്പം 400 എണ്ണമായി, ഇപ്പോഴും ശേഖരിക്കുന്നുണ്ട്.
1: ഇപ്പം ഉണ്ണികൃഷ്ണൻ

0: സഞ്ജി താങ്കളുടെ അടുത്ത് ഇത്രയും നല്ലൊരു ചർച്ച ചെയ്യാൻ സാധിച്ച് നല്ലൊരു ചർച്ചയായിരുന്നു. വളരെ നന്ദി.
1: താങ്ക് യു.
2: ശാസ്ത്രീയമായ രീതിയിൽ വാഴ കൃഷി ചെയ്ത് നേട്ടമുണ്ടാക്കിയ കർഷകൻ ശ്രീ ഉണ്ണികൃഷ്ണന്റെ അനുഭവ സാക്ഷ്യം എല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. കാർഷിക മേഖലയിൽ ഉറച്ചു നിൽക്കുന്നവർക്കും കൃഷിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും പുതുതലമുറയ്ക്കും ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു പ്രേരണയും പ്രചോദനവുമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ശ്രീ ഉണ്ണികൃഷ്ണന്റെ ഫോൺ നമ്പർ 7736267311. നമ്പർ ഒരിക്കൽ കൂടി 7736267311. ഇനി കേരള കാർഷിക സർവകലാശാലയുടെ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ്. അതിനു മുൻപായി ഒരു ഗാനം ആസ്വദിച്ച് നമുക്ക് തിരിച്ചു വരാം.

0: കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. കുരുമുളകിന്റെ കൊടുത്തലകൾ ഇളകി വീണിട്ടുള്ളവ പിടിച്ചുകെട്ടണം. തണൽ കൂടിയാൽ പൊള്ളുവണ്ടിന്റെ ആക്രമണവും കുമിൾ രോഗങ്ങളും കൂടും. തന്മൂലം കായ്പിടുത്തം കുറയും. അതുകൊണ്ട് താങ്ങുമരത്തിന്റെ ചില്ലകൾ മുറിച്ചുമാറ്റി കഴിയുന്നത്ര സൂര്യപ്രകാശം കൊടിയിൽ പതിക്കാൻ ആവശ്യമായ സൌകര്യം ചെയ്യണം. കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് നല്ല തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ പൊതിഞ്ഞ് 2 ആഴ്ച ഇടുക. ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം. ഈ മിശ്രിതം കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ ദ്രുതവാട്ട രോഗം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. അല്ലെങ്കിൽ സ്യൂഡോമോണസ് 1 കിലോഗ്രാം 20 കിലോഗ്രാം ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ നല്ലതാണ്. വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം തടയുന്നതിനായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. വണ്ടുകൾ ചെടിയുടെ അവശിഷ്ടഭാഗങ്ങളിലും അഴുകിയ വസ്തുക്കളിലുമാണ് ഒളിച്ചിരിക്കുന്നത്. ഇവയുടെ ആക്രമണം തടയുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് കൃഷിയിടം വൃത്തിയാക്കി വയ്ക്കുക എന്നതാണ്. വേപ്പിൻ സത്തടങ്ങിയ കീടനാശിനി രൂപികകൾ 4 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വാഴയുടെ തടഭാഗത്തും ഇലക്കവിളുകളിലും തളിക്കുന്നത് നല്ലതാണ്. ആക്രമണം രൂക്ഷമാകുമ്പോൾ ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലക്കവിളിലും വാഴത്തടയിലും ഒഴിക്കുക. നേന്ത്രവാഴയ്ക്ക് ചിലയിടങ്ങളിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന മാണമഴുകൽ രോഗം കാണുന്നുണ്ട്. വാഴയുടെ ഇലകൾ മഞ്ഞളിക്കുകയും വാഴക്കൈകൾ ഒടിയുകയും ക്രമേണ വാഴ കടയോടെ മറിഞ്ഞു വീഴുകയും ചെയ്യും. വാഴയുടെ മാണം ചീഞ്ഞഴുകിയതായും കാണാം. മണ്ണിലൂടെയാണ് രോഗം പകരുന്നത് എന്നതുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നതിനായി നീർവാർച്ച ഉറപ്പുവരുത്തണം. സ്ട്രെപ്റ്റോസൈക്ലിൻ ആന്റിബയോട്ടിക് 2 ഗ്രാം, കോപ്പർ ഹൈഡ്രോക്സൈഡ് 20 ഗ്രാം ഇവയിലേതെങ്കിലും ഒന്ന് 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി രോഗം വന്ന വാഴയുടെയും ചുറ്റും നിൽക്കുന്നവയുടെയും കടക്കൽ മണ്ണ് കുതിരുന്ന വിധത്തിൽ ഒഴിച്ചുകൊടുക്കുകയും ചെയ്യുക. വാഴയിൽ ഇലത്തീനി പുഴുവിന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. പുഴുവിന്റെ ആക്രമണം ബാധിച്ച വാഴയുടെ ഇലകൾ പുഴുവിനോടുകൂടി തന്നെ നശിപ്പിച്ചു കളയുക. ആക്രമണം അധികമായാൽ 2 മില്ലി ഫ്ലൂബെൻഡാമിഡ് 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. കാലവർഷത്തിൽ ജാതിത്തോട്ടങ്ങളിൽ ക്രമാതീതമായി ഇലകൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം മുൻകരുതൽ എന്ന നിലയ്ക്ക് തളിക്കാവുന്നതാണ്. കോപ്പർ ഓക്സിക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്ന കണക്കിൽ നേർപ്പിച്ച് തളിക്കുന്നതും ചുവട്ടിലൊഴിക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന ക്ഷേമ പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ചുരുക്കത്തിൽ PM കിസാൻ കൃഷി രാജ്യത്തിന്റെ അടിത്തറയാണെന്ന തിരിച്ചറിവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് വർഷം 6,000 രൂപ ധനസഹായം നൽകുന്നു. ഈ തുക 2,000 രൂപ വീതം 3 ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് കൈമാറുന്നത്. വിത്ത്, വളം, കീടനാശിനികൾ തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി ഈ സഹായം കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. PM കിസാൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്ന സംവിധാനമാണ്. ഇടനിലക്കാരില്ലാതെ പൂർണ്ണമായും

0: സ്വകാര്യമായി സഹായധനം കർഷകരുടെ അക്കൗണ്ടിലെത്തുന്നു. ഇതുവഴി കർഷകന്റെ ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുവാൻ കർഷകർ അവരുടെ ഭൂമി സംബന്ധമായ രേഖകളും ആധാർ നമ്പറും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ശരിയായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ EKYC പൂർത്തിയാക്കുന്നതും അനിവാര്യമാണ്. ഇതിലൂടെ അർഹരായ കർഷകർക്ക് സമയബന്ധിതമായി ആനുകൂല്യം ലഭ്യമാകുന്നു. PM-KISAN ഒരു വലിയ തുക നൽകുന്ന പദ്ധതിയല്ലെങ്കിലും കർഷകർക്ക് സ്ഥിരമായി ഒരു സാമ്പത്തിക പിന്തുണയായി ഇത് പ്രവർത്തിക്കുന്നു. വിളവെടുപ്പിന് മുൻപ് ആവശ്യമായ ചെലവുകൾ നേരിടാൻ ഈ സഹായം സഹായകമാകുന്നു. അതോടൊപ്പം കൃഷിയിൽ തുടർന്ന് നിൽക്കുവാനുള്ള പ്രചോദനവും ഇത് നൽകുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകന്റെ അധ്വാനത്തോടുള്ള രാഷ്ട്രത്തിന്റെ ആദരത്തിന്റെ പ്രതീകമാണ്. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ഉറപ്പാക്കാൻ മുന്നോട്ട് വരണം. കർഷകൻ ശക്തനായാൽ രാജ്യം ശക്തമാകും എന്ന സന്ദേശം ഈ പദ്ധതിയിലൂടെ നമുക്ക് ഉറപ്പിക്കാം.
1: ഇന്ന് ഈ പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറയാനുള്ള സമയമാണ്. അതിനു മുൻപായി ചോദ്യം ഒന്നുകൂടി പറയാം. സാധാരണയായി വിത്തടയ്ക്കാ ശേഖരിക്കുന്നത് എങ്ങനെയുള്ള കവുങ്ങിൽ നിന്നാണ്? ഉത്തരം: കായ്ഫലം തുടങ്ങി 4 മുതൽ 5 വർഷം വരെ കഴിഞ്ഞ കവുങ്ങിൽ നിന്നുമാണ് വിത്തടയ്ക്ക ശേഖരിക്കുന്നത്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
2: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
3: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
4: എല്ലാ ദിവസവും വൈകുന്നേരം 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. നാട്ടിൻപുറം വാർത്തകളും കർഷകർ അറിയേണ്ട വിവരവിജ്ഞാനവുമായി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.
5: നിർവഹണം: ഷിബു ജോർജ്. നിർവഹണ സഹായം: രജിത് ആറ്റിങ്ങൽ.
6: വയലും വീടും സമാപിക്കുന്നു.

ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ വി പി ജഗതിരാജ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇതാണ്: 9495964321, 9495665321. ഒരു നമ്പർ കൂടിയുണ്ട്: 9495965321. ഓർക്കുക, നാളെ രാവിലെ 11:00 ഹലോ ആകാശവാണി. അറിയിപ്പ് കഴിഞ്ഞു.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചിയുടെ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സ് സംഗീതം നൽകി ശ്രീരാമും സ്വർണലതയും പാടിയത് ചിത്രം രാവണപ്രഭു.

ഹരിനാരായണന്റെ വരികൾക്ക് രാഹുൽ രാജ് സംഗീതം നൽകി. ബേബി നിയ, ചാർലി, മെറിൻ ഗ്രിഗോറി എന്നിവർ പാടിയത് ചിത്രം ദ പ്രീസ്റ്റ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അനന്തപുരി FM 101.9 ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്ത ഗാനം ചിത്രം CID മൂസ. ഉദിത് നാരായണനും സുജാതയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീത സംവിധാനം വിദ്യാസാഗർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇനി ഒരു തമിഴ് ഗാനം കേൾക്കാം. SP ബാലസുബ്രഹ്മണ്യം പാടിയത്, ചിത്രം കേളടി കൺമണി.

0: സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് സമ്മേളനകാലം വേദിയാകും. സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിന്നി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 മരണം, നിരവധി പേരെ കാണാതായി. കേരളത്തിൽ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കടലാക്രമണത്തിന് സാധ്യത. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ തുടരും. സ്പെയിൻ അർജന്റീന സ്വപ്ന ഫൈനൽ കാത്ത് ലോകം. ലോകകപ്പ് ഫുട്ബോൾ കലാശ പോരാട്ടം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിൽ. ഫുട്ബോൾ ഫൈനൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 388 റൺസ് വിജയലക്ഷ്യം. അന്തവരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. തഹിർ ഫറാസിന്റെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. യേശുദാസും വിജയ് യേശുദാസും പാടിയത് ചിത്രം മില്ലിനിയം സ്റ്റാർസ്.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ദിനേശും ഉണ്ണിമേനോനും പാടിയത് ചിത്രം നാടുവാഴികൾ. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീത സംവിധാനം ശ്യാം.

സുഹേൽ കോയുടെ വരികൾക്ക് ജസ്റ്റിസ് വർഗീസ് സംഗീതം നൽകി. സഞ്ജിത് ഹർജും അനില രാജീവും പാടിയത് ചിത്രം ഓടും കുതിര ചാടും കുതിര.

0: ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി. യേശുദാസ് പാടിഗാനം ചിത്രം ലവ് സ്റ്റോറി.
1: Good evening, ladies and gentlemen. Hope you will enjoy this song.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗംഗേ അമരൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 നിശാ സുരഭയിൽ കേൾക്കാം.
1: This is Akashwani, Anandapuri FM 101.9.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് എ. അനന്തപത്മനാഭൻ അവതരിപ്പിച്ച വീണക്കച്ചേരി കേൾക്കാം. ആലപ്പുഴ ജി. ചന്ദ്രശേഖരൻ നായർ മൃദംഗം. ആദിച്ചനല്ലൂർ എം. അനിൽകുമാർ ഖടം. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം കാനഡ രാഗത്തിൽ മാമവസദ എന്ന കൃതി കേൾക്കാം. രൂപകതാളം.

0: സംഗീതസുധ സമാപിക്കുന്നു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് എ അനന്തപത്മനാഭൻ അവതരിപ്പിച്ച വീണക്കച്ചേരി. ആലപ്പുഴ ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. ആദിച്ചനെല്ലൂർ എം അനിൽകുമാർ ഖടം.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നിശാ സുരഭി.

ഇന്ന് നിശ സുരഭിയിൽ നിങ്ങളോടൊപ്പം ദീപ്തി വി ആർ. നിശ സുരഭിയിലെ ആദ്യ ഗാനം പി ഭാസ്കരൻ രചിച്ച് ബി എ ചിദംബരനാഥ് ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം ചിത്രം കായംകുളം കൊച്ചുണ്ണി.

നിശ സുരഭിയിൽ അടുത്ത ഗാനം പി ഭാസ്കരന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയത് ചിത്രം അച്ചാണി.

ഈ ഗാനത്തോടെ ഇന്നത്തെ നിശാസുരഭി സമാപിക്കുന്നു. പ്രിയ ശ്രോതാക്കളോടൊപ്പം സ്റ്റുഡിയോയിൽ ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് ദി ടി വി ആർ. നിശാസുരഭി വീണ്ടും നാളെ രാത്രി 10:30.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സുഭാഷിതം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ്.
1: നിങ്ങൾക്ക് വേണ്ടാത്തത് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് ദാനമല്ല എന്ന ചൊല്ല് പ്രസിദ്ധമാണ്. പക്ഷേ അതിൽ അന്തർഭവിച്ചിരിക്കുന്ന ആശയം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവരും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരും പരിമിതമാണെന്ന് പറയാതെ വയ്യ. ദാനത്തിന് നിഖണ്ഡുവിൽ കൊടുത്തിട്ടുള്ള അർത്ഥം കൊടുക്കൽ എന്നാണ്. അപ്പോൾ പ്രതിഫലം വാങ്ങാതെ ആർക്കെന്തു കൊടുത്താലും അത് ദാനമാകുമെന്ന് അവർക്ക് വാദിക്കുകയും സമർത്ഥിക്കുകയും ചെയ്യാം. സമാനാർത്ഥങ്ങളായ ഇതര പദങ്ങളിൽ നിന്ന് ഉയർത്തി നിർത്തുന്ന ഒരു മഹത്വത്തിൻ്റെ പരിവേഷം ദാനത്തിനുണ്ട് എന്നറിയുന്നവർ ചുരുക്കമാണ്. ആ മഹത്വമാണ് ഈ ചൊല്ലിൻ്റെ പ്രതിപാദ്യം. മനുഷ്യർ പലതരക്കാരാണ്. ആവശ്യക്കാരൻ്റെ യാചനകൾക്കും അഭ്യർത്ഥനകൾക്കും നേർക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്നവരാണ് നല്ലൊരു പങ്കും. അഭ്യർത്ഥന യാഥാർത്ഥ്യമോ വ്യാജമോ എന്നൊന്നും അന്വേഷിക്കാതെ തന്നെ അതിനെ നിരസിക്കുന്നവർ. യഥാർത്ഥമാണെന്നറിഞ്ഞാലും അതിനോടവർ ആഭിമുഖ്യം പ്രദർശിപ്പിച്ചു എന്ന് വരില്ല. സ്നേഹവും ദയവും സഹതാപവും ഒന്നും അവരുടെ മനസ്സിൻ്റെ ഭാഗമല്ല എന്നർത്ഥം. അഭ്യർത്ഥന യഥാർത്ഥമാണെന്നറിയുകയും അതിൻ്റെ ഫലമായി സ്നേഹമോ സഹതാപമോ മനസ്സിൽ ഉദിക്കുകയും ചെയ്യുന്നവർ തന്നെ പലതരക്കാരായിരിക്കും. ക്ലേശവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരല്ലേ എന്തെങ്കിലും കൊടുത്തേക്കാം എന്ന് വിചാരിക്കുന്നവരിൽ തന്നെ നല്ലൊരു ശതമാനവും തങ്ങൾക്ക് ആവശ്യമില്ലാത്തതോ പ്രയോജനമില്ലാത്തതോ ആയതെന്തെങ്കിലും കൊടുക്കാം എന്ന് വിചാരിക്കുന്നവരാണ്. ഭൂമിയാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഫലഭൂയിഷ്ഠമായതോ ആദായമുള്ളതോ ആയിരിക്കുകയില്ല. പാറയോ ചെങ്കല്ലോ നിറഞ്ഞ തരിശുഭൂമിയോ ദുഷ്പ്രാപ്യമായ വിദൂരസ്ഥലത്ത് എവിടെയെങ്കിലും സ്ഥിതി ചെയ്യുന്ന ഭൂമിയോ ആവും അത്. ഉടുവസ്ത്രമാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ തുണിയും തയ്യലും തരം താണതായിരിക്കും. അതണിഞ്ഞുകൊണ്ട് ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പ്രയാസമായിരിക്കും. അന്നമാണ് കൊടുക്കുന്നതെങ്കിൽ അത് സ്വാദില്ലാത്തതോ ശരിക്ക് വേവാത്തതോ വളിച്ചതോ ആവും. തങ്ങൾക്കിഷ്ടമുള്ളതോ പ്രയോജനമുള്ളതോ ആയ എന്തെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കാൻ സ്നേഹവും സഹതാപവും തോന്നുന്നവർ പോലും സാധാരണഗതിയിൽ സന്നദ്ധരാവുകയില്ല. ഇതാണ് മനോഭാവമെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യക്കാർക്ക് എന്തെങ്കിലും നൽകുന്നതിനെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയല്ലെന്നാണ് പറഞ്ഞു വച്ചത്. കൊടുക്കൽ സ്നേഹസഹതാപങ്ങളാൽ പ്രേരിതനായി വിവേചനങ്ങളൊന്നും കാണിക്കാതെ ആത്മാർത്ഥമായി ചെയ്യുന്ന മഹത്തായ ഒരു കർമ്മമാകുമ്പോഴാണ് അത് ദാനം എന്ന പേരിന് അർഹമായി ഭവിക്കുന്നത്. നമുക്കിതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ, ഇതെടുത്ത് കൊടുത്തേക്കാം എന്ന് കണ്ണിറുക്കി പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒന്ന് എടുത്തു കൊടുക്കുമ്പോൾ അത് ആവശ്യക്കാരന് പ്രയോജനപ്രദമായി തോന്നിയാൽ തന്നെയും മഹത്തായ ഒരു കർമ്മമാകുന്നില്ല. നേരെ മറിച്ച് അത്യന്തം പ്രയോജനകരമെന്ന് തോന്നുന്ന ഒരു വസ്തു അന്യന് നൽകാനുള്ള വിശാല മനസ്കതയും ദയാദാക്ഷിണ്യങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കൊടുക്കൽ ദാനം എന്ന മഹത്തായ പേരിൽ അറിയപ്പെടും. സ്വധനം അന്യന് കൊടുക്കുക, അന്യൻ്റെ ധനസമ്പാദനത്തിൽ സന്തോഷം തോന്നുക, അപൂർവ വസ്തുക്കൾ അന്യന് കൊടുക്കുക എന്നിവയെല്ലാം ദാനത്തിൽ ഉൾപ്പെടുന്നുവെന്ന് നിഘണ്ടുകാരൻ പറയുന്നു. എന്നാൽ കൊടുക്കുന്നയാളിൻ്റെ മാനസികാവസ്ഥയാണ് കൊടുക്കലിൻ്റെ മഹത്വത്തെ അളക്കാനുള്ള മാനദണ്ഡമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആളിൻ്റെ മനസ്സിൽ നിന്ന് അത് വായിച്ചെടുക്കാൻ പ്രയാസമാണെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് അത് ഏറെക്കുറെ നിർണയിക്കാൻ സാധിക്കും. പൂർണ്ണ മനസ്കനായാണ്, യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെയാണ് കൊടുക്കുന്നതെന്നുകൂടി അറിഞ്ഞു കഴിയുമ്പോൾ ആ കർമ്മത്തിൻ്റെ വിശുദ്ധിയും മഹത്വവും തിരിച്ചറിയാനും അതിന് ദാനമെന്ന് പേരിടാനും കഴിയുന്നു. സൂക്ഷ്മമായ അർത്ഥമറിയാതെയാണ് നാം പലപ്പോഴും പദങ്ങൾ പ്രയോഗിക്കുന്നത്. അത്തരം പ്രയോഗങ്ങൾ വ്യാപകമാവുകയും മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും ചെയ്തു കഴിയുമ്പോൾ അത് ശരിയാണ്, അതാണ് ശരി എന്നീ മട്ടിലുള്ള തോന്നലുകൾ നമ്മിൽ സുദൃഢമാകുന്നു. കൊടുക്കുന്നത് എന്തായാലും ഏത് മനോഭാവത്തോടെ ആയാലും അത് ദാനമാണെന്ന തോന്നൽ നമ്മിൽ വേരുറച്ചത് ഈ സാഹചര്യത്തിലാണ്.
0: സുഭാഷിതം അവതരിപ്പിച്ചത് പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ്. സുഭാഷിതം വീണ്ടും നാളെ രാവിലെ 5:55. നാളത്തെ സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ കായംകുളം യൂനസ്. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ഇപ്പോൾ സമയം 11:54. ഇപ്പോൾ മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിദ് ഭാരതി റിലേ.
2: സുധീർ ഫൾക്കേ ജി കാ നാം ജെസെ ആപ്നെ കഹാ കി മറാഠി സംഗീത് കെ ലിയേ ബഹുത് ഇജ്ജത് സേ ലേതെ ഹൈ ഉന്നോനെ ബഹുത് ബഹുത് കാം കിയാ മറാഠി സംഗീത് കെ ലിയേ ലേക്കിൻ ഹിന്ദി മേ ഭി ജോ കാം ഉന്നോനെ കിയാ ചാഹേ വോ കം ഹി കിയാ ഹോ കാം ലേക്കിൻ ഉൻകി ഹിന്ദി ഫിൽമോ കി രചനായേ അഗർ ഏക് ഹി രചന കാ മേ നാം ലേ ലൂ തോ അബ് ജെസെ ഭാഭി കി ചൂഡിയാ
3: ക്യാ ബാത് ഹൈ
2: അബ് ഇസ് ഫിൽമ കാ നാം ലേ ലേ ഔർ ജ്യോതി കലശ് ഛൽകെ ഇസ് ഗാനേ കോ അഗർ ഹം സിർഫ് യൂ ഹി ബോൾ ദേ മതലബ് പൂരാ ഗാനാ സുനെ കി ജറൂറത് നഹീ
3: ജി
2: തോ ഭീ വോ പൂരാ ശരീർ ഝൻകൃത് ഹോ ജാതാ
3: ബിൽക്കുൽ ജാതാ ഹൈ ഔർ വോ ഏക് സ്വർണിം ഉപഹാര ഹൈ ജൈസെ സുധീർ ഫഡ്കെ ജി കാ ഹിന്ദി സിനിമ കോ ദിയാ ഗയാ പണ്ഡിത് നരേന്ദ്ര ശർമ്മ കി രചന ഔർ വൈസാ ഹി ദിവ്യ സ്വർ ലതാ ജി കാ
2: അബ് യഹാ ഏക് ഔർ ബാത് മൈ കരുംഗാ ഇസ്സേ പഹലേ കി ആപ് अपने पिटारे में से कोई नायाब सी चीज निकालकर हमारे श्रोताओं तक पहुंचाएं. सुधीर फड़के साहब की ये कला का ही एक बड़ा जादू कहना चाहिए, चमत्कार कहना चाहिए, कि जहां एक तरफ सुधीर फड़के साहब ज्योति कलश छलके जैसी रचना बनाते हैं तो वहीं दूसरी तरफ अचानक से बना देते हैं खुश है जमाना आज पहली तारीख है
3: कमर जलालाबादी की वो रचना.
2: आप बताइए मुझे कितना कंट्रास्ट है. आप कोई कह सकता है कि ये ज्योति कलश छलके जिसने गढ़ा है, जिसने रचा है, और किशोर कुमार जैसे महान कलाकार,
3: क्या बात है?
2: मतलब ये बताने का कारण सिर्फ इतना ही है दोस्तों कि एक कलाकार की रेंज क्या है. देखिए आप वो कहां से कहां तक, जमीन से आसमां तक सब कुछ एक करने की हिम्मत रखता, मादा रखता.
3: बिल्कुल. और ऐसा ही विस्तृत फलक, ऐसा ही बड़ा कैनवास सुधीर फड़के जी का. आज हम याद करें सुधीर फड़के जी को. 25 जुलाई 1919 को इस महान कलाकार का जन्म हुआ और 29 जुलाई 2002 को हम सबसे ये विदा ले गए. उनके बारे में हम क्या कहें, उनकी रचनाओं के बारे में हम आपसे क्या कहें, बस इतना जरूर कहना चाहेंगे कि इनका जो मूल नाम था ना श्रोताओं, वो था राम फड़के. और HMV कंपनी के लिए जब वो संगीत दे रहे थे, गीत बना रहे थे, तब उन्होंने अपना नाम सुधीर रख लिया था. जन्म हुआ था कोल्हापुर में और इन्होंने संगीत की जो शिक्षा ली थी, जो प्राथमिक शिक्षा होती है, वो वामन राव पाध्ये साहब से कोल्हापुर में ही ली थी. और बाद में उन्होंने HMV से करियर की शुरुआत की 1941 में और प्रभात फिल्म कंपनी से वे जुड़ गए थे एज अ म्यूजिक डायरेक्टर 1946 में. तो इस तरह से सुधीर फड़के जी ने एक तरह से संगीत में अपना जो योगदान दिया उसको तो कोई भुला नहीं सकता. आज तक उनके संगीत को लेकर हम सब बहुत रोमांचित होते हैं. और एक जो बहुत महत्वपूर्ण रचना अमर जी उनकी जो रही है, जिसके बारे में किसी भी संगीत मर्मज्ञ से बात कीजिए तो वो जरूर बात करेगा, और वो है गीत रामायण.
2: जी मनीषा जी,
3: जी
2: मैं आपको ये बता दूं के गीत रामायण गदी माड़गुड़कर, इनकी जो रचना है, ये बहुत बड़े कवि मराठी साहित्य में
3: जी,
2: बड़े सम्मानित कवि हैं. इनका नाम बड़ी इज्जत से लिया जाता है और इनकी रचना को इन्होंने स्वरबद्ध किया. और फड़के साहब और गदी माड़गुड़कर साहब की जो ये जुगलबंदी हुई
3: जी, जी, जी,
2: वो ऐसा एक सुरीला इतिहास है जो सदा सदा के लिए अमर हो गया है. और जब तक संगीत रहेगा तब तक ये गीत रामायण जरूर याद की जाएगी.
3: और हम ये भी बताना चाहेंगे कि 1955 से लेकर 1956 लगभग एक साल तक आकाशवाणी से इस गीत रामायण का प्रसारण हुआ था. और उसके बाद इसने, जैसा आपने कहा ना, कि इतिहास ही रचा है
2: जी.
3: और आज तक हम इसे याद करते हैं, इसे सुनते भी हैं. हमारे कई श्रोता इस वक्त इस गीत रामायण को याद करेंगे. मुझे लगता है हमारा दायित्व बनता है अमर जी कि गीत रामायण की एक झलक हम थोड़ी सी आज के कार्यक्रम में सुनवा देते हैं.
2: बिल्कुल.